നമസ്കാരം. കെ ആർ ആർ കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തകൾ.
1: ഒരു ആശുപത്രിയിലെ വാർഡിൽ രണ്ട് രോഗികൾ കിടക്കുകയായിരുന്നു. ഒരു രോഗി ജനാലയ്ക്കടുത്തും മറ്റൊരു രോഗി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുമാണ്. ജനാലയ്ക്കരികിൽ കിടക്കുന്ന രോഗിയാണ് ഏറ്റവും മാരകമായ രോഗം ബാധിച്ച് കിടക്കുന്ന ആൾ. തൊട്ടടുത്ത് കിടക്കുന്ന ആളിന് അത്ര വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ജനാലയ്ക്കരികിൽ കിടക്കുന്ന ആൾ എഴുന്നേറ്റ് ജനാലയിൽ പിടിച്ചു നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് മനോഹരമായ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ വിവരിക്കും. മനോഹരമായ താഴ്വര, ഒഴുകിപ്പോകുന്ന മനോഹരമായ നദി, പച്ചപ്പുകൾ, പൂമ്പാറ്റകൾ, പക്ഷിപ്പറവകളുടെ പറക്കലുകൾ, ഇങ്ങനെയെല്ലാം വളരെ മനോഹരമായി അദ്ദേഹം വർണ്ണിക്കുമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അടുത്ത കട്ടിലിൽ കിടക്കുന്ന ആൾ സന്തോഷത്തോടെ ശ്രദ്ധിച്ചു കിടക്കും. ഒരു സുപ്രഭാതത്തിൽ ജനാലയ്ക്കരികിൽ കിടന്ന ആൾ മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനോഹരമായ ആ കാഴ്ചകൾ പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ സന്തോഷം ആ കേൾക്കുന്ന സഹരോഗിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേഴ്സ് വന്നപ്പോൾ ആ മരിച്ച ആളിൻ്റെ കിടക്കയിലേക്ക് തന്നെ മാറ്റിക്കിടത്തുവാൻ ആവശ്യപ്പെട്ടു. പരിചരിക്കാൻ വന്ന സിസ്റ്റർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ആ മരിച്ച ആളിൻ്റെ കട്ടിലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾക്കൂടെ സന്തോഷകരമായി കിടന്നുകൂടെ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതുകൊണ്ടല്ല സിസ്റ്റർ, എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ജനാലയ്ക്കരികിൽ നിന്ന് മനോഹരമായ കാഴ്ച ആ കട്ടിലിൽ കിടന്ന് മരിച്ച എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു തരുമായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇനി അദ്ദേഹം പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് ആ കാഴ്ച കാണാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. നേഴ്സ് ഒരു നിമിഷം മൗനമായിരുന്നിട്ട് മറുപടി പറഞ്ഞു, താങ്കൾക്കറിയോ, ആ കിടന്ന ആളിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് മണിക്കൂറുകൾ എണ്ണിക്കഴിഞ്ഞ ആളുമാണ്. അദ്ദേഹത്തിന് ഈ ഭിത്തി പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ജനാലയ്ക്കപ്പുറത്ത് കാണുന്ന കാഴ്ചകൾ താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത്? ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി. അപ്പോൾ പിന്നെ എന്താണ് ആ സുഹൃത്ത് പറഞ്ഞത്? അതൊരു കഥയാണ്, അല്ലെങ്കിൽ അതൊരു ചിന്തയാണ്. ജീവിതത്തിൽ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല നാം കാണുന്നത്. നമ്മുടെ ഹൃദയം സമ്പന്നമാണെങ്കിൽ, ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ നിന്ന് നല്ല സന്തോഷകരമായ വാക്കുകളും ചിന്തകളും കാഴ്ചകളും മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെങ്കിൽ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മനോഹാരിതയേക്കാൾ, കഴിവിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ്യമാണ് അവിടെ ചിലതൊക്കെ സാധ്യമാക്കുന്നത്. സ്വന്തം ജീവിതം ദിവസങ്ങൾക്കകം നഷ്ടപ്പെടുമെന്നറിയുമ്പോഴും തൻ്റെ കണ്ണുകൾ പൂർണ്ണമായും അന്ധത ബാധിച്ചതാണെന്നറിയുമ്പോഴും ആ പരിമിതികളിൽ ദുഃഖിച്ച് തളരാതെ അവസാന നിമിഷം വരെ അടുത്തുള്ളവന് വാക്കുകളിലൂടെയെങ്കിലും സന്തോഷം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ ആ രോഗി നമുക്കാകെ ഒരു ഗുണപാഠമാണ്. ചെറിയ ചെറിയ പരിമിതികളിൽ, തിരിച്ചടികളിൽ തളർന്നു പോവുകയും സ്വാഭാവികമായി ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരികയും എന്തിനെല്ലാമോ ഏതിനെല്ലാമോ വേണ്ടി മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഒക്കെ തോന്നുമ്പോൾ ഈ കഥ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജീവിതം ശുഭകരമാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2-ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
0: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. 2 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗ്ഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
0: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം.

0: കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലെ നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3rd തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാങ്ഷുവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
1: കോഴിക്കോട് നടന്ന 46th സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
2: ശ്രൂയന്താം. പ്രവാചിക രചാ ഝാ.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: യെസ് ഗുഡ് മോർണിംഗ് ദെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് ഇന്ന് കൂടെ ഉള്ളത്. ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്.
1: ആർജെ നിധിനുണ്ണിക്ക് എപ്പോഴും ഗാനമഞ്ജരിയുടെ ചിന്തകൾ മാത്രമുള്ളതെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്?
0: അതെ.
1: അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നല്ലൊരു ദിവസമാണ്, ശനിയാഴ്ച ദിവസം. നമുക്ക് നല്ലൊരു ടോപ്പിക്കും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്താണ് ടോപ്പിക് എന്ന് പെട്ടെന്ന് അങ്ങ് പറയാല്ലേ?
0: പെട്ടെന്ന് പറയാം.
1: അതായത് പറ,
0: അതായത് നമുക്ക് ഇന്നൊരു ദിവസവും കൂടി ഉള്ളൂ ഈ ഭൂമിയിൽ.
1: പെട്ടെന്നൊരു ദിവസം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒന്നിനെയും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ഈ ഒരു പ്രാണവായു, അകത്തോട്ടെടുക്കുന്ന വായു അല്ലെങ്കിൽ ജീവൻ, അതിനെ നമ്മളെ
0: ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണം. ഞാൻ പറഞ്ഞു, അതായത് ഇന്നൊരു ദിവസം കൂടെ ഉള്ളു നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം. അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ നമ്മുടെ ഒരു ആഗ്രഹം കാണല്ലോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം.
1: ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ നിങ്ങൾക്ക് ജീവിക്കാൻ.
0: വൈകുന്നേരം പോയിക്കോട്ടെ, ഉച്ചയ്ക്ക് വേണ്ട, വൈകുന്നേരം വരെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണ്ടേ. ഓക്കെ, അപ്പം ഇപ്പൊ എനിക്കൊരു കുറെ ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം കാണുമല്ലോ, പൈശരിക്ക് കാണത്തില്ലേ?
1: അതല്ല, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ ആയുസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്തെല്ലാം ചെയ്യും അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? ചിലപ്പോ കഴിക്കുമായിരിക്കും, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കായിരിക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെ യാത്ര പോയി.
0: അതല്ലെങ്കിൽ
1: ചിലപ്പോ നമുക്ക് പറക്കാൻ മോഹമുള്ളവരാണെങ്കിൽ നമുക്ക് കൊക്കയുടെ മുകളിൽ നിന്നെടുത്ത് ചാടിയാലോ, എന്തായാലും മരിക്കും, എന്തായാലും മരിക്കും. അപ്പൊ നമുക്ക് പറന്ന് പറന്ന് മരിക്കാലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, എന്തായാലും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു ഒറ്റ ദിവസം കൂടെ ഉള്ളൂ ആയുസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അങ്ങനെയാ, അതാണ് ഇന്നത്തെ ഒരു.
0: ഓക്കെ, ഞാൻ ഐശ്വര്യ എടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഐശ്വര്യക്ക് ഇന്നിവിടെ ഉള്ളൂ, അപ്പോൾ ഐശ്വര്യ എന്തായിരിക്കും ചെയ്യുന്നത്?
1: ഇന്നിവിടെ ഉള്ളെങ്കിൽ ഞാൻ ഹർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് പോയി സോറി പറയും. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പോയിട്ട് പറയാനുള്ള എല്ലാം പറഞ്ഞങ്ങ് തീർക്കും. പിന്നെന്താണ്, അച്ഛന്റെ അമ്മയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അച്ഛന്റെ അമ്മയുടെയും
0: നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും.
1: അച്ഛൻ അമ്മ ചേട്ടൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ എന്നാ പറയാ, അവയവദാനം ചെയ്യും. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്.
0: കൊള്ളാം, നല്ലൊരു തീരുമാനമാണ്.
1: ഇത്ര വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ഈ നിലവിൽ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോൾ ഉണ്ടാവും, ഒരു കോളിലേക്കൊക്കെ ഡയറക്റ്റ് പോകാം അല്ലേ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എന്റെ എലിയെ നമസ്കാരം.
0: നമസ്കാരം.
2: നേരത്തെ കേറിയതാ കേട്ടോ,
0: ആണല്ലേ?
2: ടൈം ഇല്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേറിയതാ. കഴിഞ്ഞ പ്രാവശ്യം എത്ര എന്താ ഞാൻ എന്താ എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്തോ ഇതിന്റെ എങ്ങാനും കംപ്ലൈന്റ്
0: ആയിരിക്കും.
2: കൊറേ കംപ്ലൈന്റ്, ഞാൻ കൊറേ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളായിട്ടൊന്ന് മീറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മളെ എല്ലാ ആഴ്ചയും കാണുന്ന കുട്ടികളല്ലേ നിങ്ങൾ?
0: അപ്പൊ ഞങ്ങളുടെ കുട്ടികളെ പോലെ നിങ്ങൾക്ക്
2: വിഷമോ? ഭയങ്കര വിഷമം. പിന്നെ ശരത്തൂട്ടനെ ഇന്ന് ഇത്രയും നല്ല മനോഹരമായ പാട്ടുകൾ തന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ മഴ പെയ്തിറക്കിയ, കുളിർമ പകർന്ന്, ഹെൽത്തിന് മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റ് നൽകിയ ശരത് കുട്ടനെ നല്ല പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സല്യൂട്ട്.
1: ടോപ്പിക്
2: എന്തോ ഒരു കൊക്കയുടെ മുകളിൽ നിന്ന് വീഴുന്ന മാത്രം കേട്ടു.
1: നമുക്ക് ഇന്നൊരൊറ്റ ദിവസം കൂടി ആയുസുള്ളൂ. ഇന്ന് വൈകിട്ടാകുമ്പോൾ നമ്മൾ മരിക്കും. അങ്ങനെ അത് നമ്മളോട് നേരത്തെ പറയുകയാണ്. അപ്പൊ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കല്ലോ. അപ്പൊ ചേച്ചിക്ക് ഇന്നൊരൊറ്റ ദിവസം കൂടെ ഉള്ള ആയുസെങ്കിൽ ചേച്ചി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതാണ്,
2: അത് ആരെങ്കിലും ഒന്ന് പ്രവചിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ജോത്സ്യനായാലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ ആ മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുന്നത്.
1: അങ്ങനല്ല,
2: നിങ്ങൾ ചുമ്മാ ഒരു സാങ്കല്പികം, ഒരു സാങ്കല്പികം, നമ്മുടെ ഒരു സാങ്കല്പികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതല് എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടു പോയി, ഞാൻ എന്റെ മക്കൾക്ക് കെയർ ആയി, ഇപ്പം വരെ അവരെനിക്കും എനിക്ക് അവരുമായി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്കിലും ഒരു സാങ്കല്പികമാണെങ്കിൽ പോലും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എനിക്ക് കഷ്ടപ്പാടും പ്രയാസം ദുഃഖവും ഒക്കെ ജീവിതത്തിൽ വരുന്നതാണ്, ഇതെല്ലാം ഉണ്ട്, ഇതൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, രോഗങ്ങളും വരും. ഈ ഭൂമിയിൽ നമുക്ക് എത്ര ദിവസം അയച്ചിരുന്നു, ആ സമയങ്ങളിലൊക്കെ എല്ലാ നന്മകളും തിന്മകളും കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതിനെയെല്ലാം അതിജീവിച്ച് എന്റെ കുഞ്ഞുങ്ങള്, മോൻ BSc നഴ്സിംഗ്, കരിയറിലോട്ട് കടന്നു, മോള് പ്ലസ് വൺ പഠിക്കുന്നു. അപ്പൊ ഇവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവരെ ഒരു പൊസിഷനിൽ എത്തിച്ചിട്ട് അതുവരെയുള്ള ഒരായുസ് എനിക്ക്
1: ഓക്കെ,
2: അത് ആ ഒരു സാങ്കല്പികത്തെ കുറിച്ച് പറഞ്ഞതാ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പെട്ടെന്ന് എനിക്ക് സാങ്കല്പികമായ ഒരു മരണം, ഞാൻ ഇന്ന് വൈകുന്നേരം മരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ സങ്കല്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തു ചെയ്യും, എന്റെ മക്കളെ എന്റെ മാറോട് ചേർത്തണയിച്ച് എട്ടിപ്പിടിച്ച് കുറെ ചുംബനങ്ങൾ നൽകിയിട്ട് ഞാൻ പറയും, ഞാൻ ഇതാ മരിക്കാൻ പോവാണ്, നിങ്ങൾ വിഷമിക്കരുത്, ജീവിതത്തിൽ ഉമ്മി ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയുള്ള നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളെ വേർപ്പെട്ട് തമ്പുരൻ വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം മരിക്കാൻ പോലും ആഗ്രഹിക്കരുത്, നിങ്ങൾക്ക് ഒരുപാട് ജീവിതമുണ്ട്, സന്തോഷങ്ങളുണ്ട്,
1: നന്മകളുണ്ട്.
2: അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി മനോധൈര്യത്തോടെ ജീവിതത്തെ നേരിട്ട് ഫാമിലിയും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം, എന്ത് കാര്യം വന്നാലും നേരിടണം, അതിനെ അതിജീവിച്ച് മരിക്കാനോ, പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് സംഭവിക്കാം, പക്ഷെ നമ്മൾ അല്ലാതെ സ്വയം മരിക്കരുത്, മരണത്തിന് കീഴടങ്ങുകയും ചെയ്യരുത്.
1: അതാണ്
2: ഞാൻ പറയാൻ പോകുന്നത്. എന്റെ ഇന്നത്തെ ദിവസം സന്തോഷമാണ്, കുഴപ്പമില്ല. ഞാൻ ഓരോ ദിവസം എണീക്കുമ്പോഴും വളരെ ഹാപ്പി ആയിട്ട്, എന്റെ ഹെൽത്തിന് ഹാപ്പി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്.
1: ചേച്ചി, അതേ സന്തോഷത്തോടെ തന്നെ ഈ ഒരു നമ്മള് അല്ലേ,
2: ഇന്നത്തെ ഞാൻ ഒരു പാട്ട് പാടട്ടെ, പോവാതെ ഒരു പാട്ട് പാടട്ടെ.

0: ഹലോ,
1: സൂപ്പർ പാട്ട്.
0: എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
2: ഓക്കെ ചേച്ചി, അപ്പോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് റസീനാത്തി ആയിരുന്നു. അപ്പൊ റസീനാത്തയുടെ ആഗ്രഹം അതാണ്, കുടുംബത്തോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം.
1: കുറെ ഉപദേശങ്ങളൊക്കെ നൽകി.
2: യെസ്, അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ഒരൊറ്റ ദിവസമുള്ളൂ ആയിസെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്തതെന്ന് വേഗം വേഗം നമ്മളോട് വിളിച്ച് പറയാം. വിളിക്കണ നമ്പർ
1: 9544700091.
2: അപ്പോഴേക്കും നിതിനുണ്ണി നമുക്ക് കുറച്ച് പാട്ടുകളെല്ലാം കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ തന്ന വിഷയം ഇതാണ്, നമ്മുടെ അവസാന ദിവസം, അല്ലെങ്കിൽ നമുക്ക് അവസാനമായിട്ടൊരു ദിവസം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്.
1: ഇന്ന് ഒരൊറ്റ ദിവസമേ ഉള്ളൂ, അവസാന ദിവസം. അവസാനം അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഒരു ദിവസം കൂടി മാത്രമേ ആയുസുള്ളെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് തീർക്കാൻ പോകുന്നത് എന്നതാണ് ടോപ്പിക്. അപ്പൊ നമുക്ക് ഫണ്ണി ആയിട്ടും അതിനെ പറയാം.
0: ഫണ്ണി ആയിട്ട് മാത്രം പറഞ്ഞാൽ മതി, സീരിയസ് ആയിട്ട് ഒന്നും എടുക്കരുത്.
1: വളരെ ഫണ്ണി ആയിട്ടാണ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ വളരെ എന്താണ് യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ എന്താണ്, എന്തായാലും നമ്മള് മരിക്കും. എല്ലാവർക്കും ഉള്ള പേടി മരണഭയം കൊണ്ടായിരിക്കുമല്ലോ.
0: മരണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഇന്നൊരു ദിവസം കൂടി ഉള്ളു ഈ ഭൂമിയിൽ, മനസ്സിലായില്ലേ?
1: ഐ തിങ്ക് മരണം, ഒരു ആള് വിളിക്കുന്നുണ്ട്. ഓക്കെ, മരണം വേണ്ട, എനിക്ക് മരണം വേണ്ട. ഓക്കെ, ഒരാൾ വിളിക്കുന്നുണ്ട്, ആ ഒരു കള്ളേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്.
0: രാവിലെ പുട്ടായിരുന്നു, അതാ
1: ഞങ്ങൾ സെറ്റ് ആവുന്നില്ല, എന്നങ്ങോട്ട് അടിയാന്ന്.
2: രണ്ടുപേരും
0: അടിയിടുന്നല്ല, എന്നാലും അമ്മ പറഞ്ഞു.
1: അപ്പൊ ഇന്ന് നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ, എന്താണ് എന്ന് വിചാരിക്കേ, ഭൂമിയില്. അപ്പൊ അമ്മ എന്തായിരിക്കും ചെയ്ത് തീർക്കാൻ പോകുന്നത്?
0: ഒരു ദിവസം, ഒരൊറ്റ ദിവസം, ഇന്നൊരു ദിവസം കൂടെ, ഇന്ന്
2: എന്തൊക്കെ
0: ചെയ്യുന്നല്ല, അമ്മക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ,
2: ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതും ചെയ്യാം, നമുക്ക് കാണേണ്ടവരെ കാണാം.
0: അമ്മ എന്തായിരിക്കും ചെയ്യുന്നത്?
2: ഞാൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ, എന്റെ അമ്മ അച്ഛനും ഒന്നും ഇപ്പൊ ഇല്ല, ഹസ്ബൻഡ് ഇല്ല, പിന്നെ എന്റെ മക്കളും മരുമക്കളും എന്റെ കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ച് എനിക്ക് അവരെ അവരടുത്ത് എല്ലാം എന്ത് കുറ്റമെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാണെങ്കിൽ ആർക്കും ഒരു ദോഷം ഉണ്ടാകരുത്, നിങ്ങളെ കൊണ്ടൊക്കുന്ന നന്മകൾ ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ നോക്കണം.
1: വലിയക്കാരാവരുത്,
2: എല്ലാ ഉപദേശങ്ങളും അവർക്ക് കിട്ടുന്ന ആ സമയത്ത് പറഞ്ഞു. ഈ ഒരു ദിവസത്തെ ജീവിതം തീരുന്നതിന് മുമ്പ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്റെ സുഹൃത്തുക്കളെ എല്ലാം ഉള്ള സമയത്തിനൊന്ന് വിളിച്ച് എല്ലാരുമായിട്ട് ഷെയർ
0: ചെയ്യും. പിന്നെ
2: ശരത്ത് പോലെ എല്ലാരും ഹൃദയത്തിൽ ചുമക്കുവാണ്, കട്ടുപോലും നാക്കു പോക്കും ഒന്നും ഇല്ല, മോളെ അങ്ങിയും കാണിക്കുക, അങ്ങിയും കാണിക്കുക. കൊറേ പേര് കടന്ന് ശരത്തിനെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ട് ആ സൗണ്ട് ഇന്നേ വരെ ഒന്ന് കേട്ടിട്ടില്ല.
0: ശരത്തിനെ നമുക്ക് ശ്രമിച്ചു നോക്കാം, ഞാൻ ചോദിച്ചു നോക്കാം.
2: അതെ, എന്ത് ചെയ്യാനൊക്കെ എത്രയോ കാലം കൊണ്ട് എല്ലാരും ശരത്തിനെ ഹൃദയത്തിലേറ്റി കൊണ്ടു നടക്കുന്നു, പക്ഷെ ശരത്ത് എനിക്ക്
1: തോന്നുന്നു ഹിഡൻ സർപ്രൈസ് ആണ്. ഒരിക്കൽ നമ്മളെല്ലാരും സർപ്രൈസ്
2: അല്ലാത ഇനി എങ്ങനെ കാണാനാണ് ഒരു മംഗല്യം നടന്നിട്ട് പോലും ഞങ്ങളെ ആരെയും
0: വിളിച്ചില്ലല്ലോ.
1: മറ്റെന്തൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്?
2: വിശേഷം എന്ത് പോകാമോളെ, ഇനിയിപ്പോ 28-ാം ഓണം വരുവല്ലേ,
1: 23-ാം 28-ാം ഓണമാണ്. അപ്പൊ കാളെ കെട്ടി നടത്തൊക്കെ അമ്മ പോയോ? കാളെ കെട്ടി നടത്തൊക്കെ കാണാൻ പോയോ?
2: ഞങ്ങളുടെ ഏരിയയിൽ എങ്ങും കാളെ കെട്ടില്ല, ഇവിടെ പനയനാറുകാവ് അമ്പലത്തിൽ നിന്ന് കാളയുടെ തല കൊണ്ടുവന്ന് പോയിച്ചു. ഈ വഴി പോകുന്നതൊന്ന് ഞാനൊരിടത്ത് പോയപ്പോ വണ്ടേ ഇരുന്ന കുറ്റിവട്ടത്ത് ആ ഒരു
0: ആഘോഷമല്ലാതെ
2: കന്നേറ്റിയിലോട്ട് ഇല്ല.
0: അല്ലമ്മേ, അത് ഏത് കാളയുടെ ശിരസാ അമ്മ കൊണ്ടുവന്ന് കണ്ടത്?
2: മോനെ, ഞാൻ വണ്ടിയിൽ നിന്നാണ്ട് ഏത് കാളയുടെ ശിരസാന്ന് എനിക്ക് അറിയത്തില്ല, കണ്ട് കാളയുടെ ശിരസുണ്ട്, പക്ഷെ വണ്ടിയിൽ ഇങ്ങനെ ഓടിപ്പോയപ്പോ കണ്ടത്, അതിങ്ങനെ ഈ ചെറിയ വണ്ടിക്കകത്ത് ആനിച്ചൊക്കെ കൊണ്ടുവരുന്ന നല്ല മേളത്തോടുകൂടി. അല്ലാതെ ഞാൻ ഇന്നതാന്ന് അതിനകത്ത് പേര് വായിക്കാൻ അതിനുള്ള സന്ദർഭം ഇല്ലല്ലോ, ഓടിപ്പോയ
0: എന്തായാലും ചായ കുടിച്ചോ.
2: ഞങ്ങക്ക് മോനെ കരുനാഗപ്പള്ളിക്ക് ഇപ്പുറത്തോട്ടൊന്നും കാളയുടെ ഒരു ഭാഗമില്ല. ഞാൻ ഒരു ദിവസം കൃപാസനത്ത് പള്ളിയിൽ പോയപ്പോ ഓച്ചറ കല്ലുമുക്കില് കായംകുളത്തില് ഇപ്പുറം വെച്ച് ഒരു കാളെ
0: കെട്ടിട്ട്
2: മുന്നിൽ പുഴുക്ക് വീതിക്കുന്നു ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ആദ്യമേ എനിക്ക് അത്രയും കത്തിയില്ല, ഇങ്ങനെ ആൾക്കാരുടെ വരെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പള്ളിയിൽ നെടുനീലം കഴിഞ്ഞാലും ചോറ് കൊടുക്കുമല്ലോ. ഈ വർഷം ഓണത്തിന് ഉത്തരാടത്തിനായിരുന്നല്ലോ അന്നേരം, പിന്നീട് ഭക്ഷണം കൊടുപ്പാണ്. അന്നേരം ഞാൻ നോക്കിയപ്പോ കാള ഇരിക്കുന്ന, അപ്പൊ എനിക്ക് മനസ്സിലായി കാളയുടെ കൂട്ടിൽ ആഹാരം കൊടുപ്പുണ്ടെന്ന്. അപ്പൊ അവിടുന്ന് ഒരാള് കേറി പോയി. അന്നേരം ഞാൻ ചോദിച്ചു എന്തു ഇന്ന് അവിടെ ആഹാരം? അന്നേരം പറഞ്ഞ് പുഴുക്കാണ്. ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൊഴിയില്ലേ? കേക്കുന്നോ?
0: കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുന്നൊക്കെ
2: ഉള്ളു. മോനെ ചായ കുടിച്ചു, കേക്ക് കഴിച്ചു, ഒരു പുളിച്ച കഴിച്ചു. എന്റെ പാസഞ്ചർക്കും വിളിക്കുന്ന എല്ലാ പാസഞ്ചർക്കും എന്റെ പ്രത്യേക സന്തോഷങ്ങള്.
1: സുഖമില്ല
2: മോളെ, വയ്യാതിരിക്കുക. എന്നാലും നിങ്ങളെ ഇങ്ങനെ വന്നിരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറയുകയും ചെയ്യണ്ട. നിങ്ങളെ വിചാരിക്കത്തില്ല, ആഴ്ചയായിട്ട് ഒരിക്കൽ വരുന്നില്ല. ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ പറയണ്ട.
1: എന്തായാലും വിളിച്ചാൽ വളരെ അധികം സന്തോഷം കേട്ടോ.
2: ഓക്കെ,
1: അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങനാണ്. അപ്പൊ ചേട്ടാ, ഒറ്റ ദിവസം നമുക്ക് ആയുസുള്ളെങ്കിൽ പല പല കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ ഫണ്ണിയായിട്ട് ഞാൻ പറയാം.
0: ഫണ്ണിയായിട്ട്
1: ചോദിക്കുകയാണെങ്കിൽ ആർജ് നിധിൻ ഉണ്ണി എന്ത് ചെയ്യും? ഫണ്ണിയായിട്ട് പറഞ്ഞാൽ മതി ആൻസർ.
0: അങ്ങനെയാണെങ്കിൽ ഞാനങ്ങനെ
1: സീരിയസ്
0: ആയിട്ട് പറഞ്ഞാലും എനിക്കങ്ങനെ പറയണമൊന്നുമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പെട്ടെന്ന് ദിവസം ഇല്ലാതാകും എന്ന് പറയുമ്പോൾ
1: ചേട്ടാ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങുന്നു. അങ്ങനെയാണ്?
0: അല്ല, എനിക്ക് അങ്ങനെ ഉറങ്ങുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും.
1: നിതിനെ, നിനക്ക് ഒരു വരം തരികയാണ്. വരമല്ല, നിന്റെ അടുത്ത് നിനക്ക് ഇന്നുകൂടെ ഉള്ളൂ ഈ ഭൂമിയില്. അപ്പൊ എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നേ? കിളി പോവും, അല്ലെങ്കിൽ മിക്കവാറും എന്താണ് ആശുപത്രി തന്നെ കിടക്കാൻ തോന്നുന്നു. ട്രിപ്പൊക്കെ
0: അതാ
1: പറഞ്ഞു, മിക്കവാറും ട്രിപ്പൊക്കെ ഇട്ട് ആശുപത്രി കിടക്കുവല്ലേ.
0: നമ്മളന്നേരം കാണണ്ടരൊക്കെ പോയി കാണുമായിരിക്കും. നമ്മളിപ്പോ എവിടെയൊക്കെ എവിടെ നിൽക്കാനായിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ പഠിക്കാനായിട്ടൊക്കെ എവിടെയും പോവാം. നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത്
1: ചെയ്യും?
0: നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മള് ഒന്ന് പോയി കണ്ട് നമ്മളിങ്ങനെ അതുകൊണ്ട് നമ്മളൊന്ന് പോവും. അല്ലെ, ഞാൻ പോവാണ് കേട്ടോ.
1: അറിയാ, സദാനന്ദന്റെ സമയം സിനിമ കണ്ടിട്ടില്ല?
0: അതെ, സ്ലേറ്റ് കൊണ്ട് അടിയൊക്കെ വാങ്ങിക്കുക.
1: ഞാൻ നിന്നെ അന്ന് 10-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4-ാം ക്ലാസ്സില് സ്ലേറ്റിന്റെ അടി തന്നായിരുന്നു. അങ്ങനെ അടി തിരിച്ചു മേടിക്കുക?
0: ഇല്ല, അങ്ങനെ ഒന്നും വാങ്ങിയില്ല. ഒന്നാമതേ ചാവാൻ പോ, പിന്നെ ഈ അടിയും കൂടെ കൊണ്ട് വേദനിച്ചാ പോന്നെ.
1: അങ്ങനെ ആരെ ഉപദ്രവിച്ചിട്ടില്ല
0: ഇതുവരെ. ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടോ? കൊച്ചു വരത്തില് നമ്മള് പല കാര്യങ്ങളും ചെയ്യുമല്ലോ. അല്ല, ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവുക. പിന്നെ കുറെ നമ്മുടെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് അന്നേരം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക.
1: അത്രേ ഉള്ളൂ. അപ്പോ എന്തായാലും ഞാൻ എന്തൊക്കെ പറയാൻ വരുന്നു. ഓക്കെ, അപ്പോ എന്താണ് ബാക്കി പറയാനുള്ളത്?
0: ബാക്കി പറയാനുള്ളതെന്ന് പറഞ്ഞാല് എന്താ
1: എന്താ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല.
0: ഇതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് അല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ പെട്ടെന്ന് ദിവസം നമ്മൾ ഇല്ലാതായി പോകുമ്പോഴായി നമ്മൾ അന്ന് ആലോചിക്കുന്നത് ഓ അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു.
1: അല്ല, നമുക്ക് ഇങ്ങനെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് അപ്പോഴായിരിക്കും നമുക്ക് ജീവിക്കാനുള്ള പല പ്രേരണകളും വരുന്നത്.
0: അതെ അതെ അതെ
1: അല്ലേ,
0: നമുക്ക് ഈ കുറച്ച് കിട്ടുമ്പോഴാണ് ഇച്ചിരി കിട്ടിയാ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്.
1: കിട്ടിയാരെങ്കിൽ
0: ആ അത് തന്നെ, ഒരുപാടായി കഴിയുമ്പോൾ നമ്മൾ മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്.
1: അതെനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് വളരെ. ഒരുപാട് കുറച്ചല്ല,
0: കേട്ടില്ലേ, അധികമായാലും അമൃതും ഭക്ഷണമാണെന്ന്.
1: യെസ്, അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ എന്താണ് ഇച്ച എന്താണ് ഞാൻ പറയാൻ വരുന്നൊക്കെ പോയി ആ കിളി അങ്ങ് പോയി. അപ്പൊ എന്തായാലും നമുക്ക് 28-ാം ഓണത്തിന്റെ കാര്യങ്ങള് പറഞ്ഞല്ലേ, അതിന്റെ വിശേഷത്തിലേക്ക് പോവാ. അപ്പൊ നമ്മള് സ്വർണ്ണക്കാല
0: 28-ാം ഓണത്തിന് പോയിട്ടുണ്ടോ?
1: ആ, പോയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ അവിടെ തന്നെ ആയിരുന്നു നമ്മുടെ റേഡിയോയുടെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ലൈവുകളൊക്കെ കാര്യങ്ങളൊക്കെ വരും അല്ലേ. ഒരുപാട് 28-ാം ഓണത്തിന്റെ ഒരുപാട്
0: പ്രോഗ്രാംസ് ഉണ്ട്,
1: ഗതാഗതം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും.
0: അന്ത്യേഷന്മാരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം.
1: കാലഭൈരവന്റെ കൂടെ ആയിരുന്നു കാര്യം. അന്ന് വീണ്ടും ഒരു തിരിച്ചുവരവല്ലായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോ അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ എന്നാ പറയാ, എന്റെ ഒരു ബാഗ് കളഞ്ഞു പോയി തിരക്കിനകത്ത് കൊണ്ട്. അങ്ങനെ ഇങ്ങനെ ചെല്ലു ചില ഓർമ്മകളൊക്കെ. പിന്നെ രസമാണ് എപ്പോഴും. ഇപ്രാവശ്യം എന്താ, 23-ാം തീയതി അല്ലേ?
0: 23-ാം തീയതി
1: അപ്പൊ നമ്മള്
0: ബുധനാഴ്ചയാണ്.
1: അപ്പം ഒരുപാട് വെറൈറ്റി എന്താണ് പ്രോഗ്രാംസുകളും
0: പല കലാരൂപങ്ങളും ഞാൻ കാണുന്നത്, അതായത് വെറൈറ്റി കുറെ കാര്യങ്ങൾ കാണുന്നത് ഓച്ചറ ഉത്സവത്തിനാണ്.
1: അതെന്നാണോ? പിന്നെ
0: ഫ്ലോട്ടല്ല, ഇതിന്റെ കൂടെ കുറെ കലാരൂപങ്ങൾ വരും. ഇപ്പം ഫയർ ഡാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ
1: ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് മറ്റേ ഗൊറില്ല ആയിരുന്നു.
0: ഗൊറില്ല അത് തന്നെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ അന്നേരം പുതിയത് കാണുന്നത്. ഓരോ കരക്കാരെ ക്ലബ്ബ് ഇവരൊക്കെ പുതിയത് പുതിയത്
1: കൊണ്ടുവരാനായിട്ടുള്ള
0: മത്സരം,
1: ഭയങ്കര ചാലഞ്ചാണ് അത് ശരിക്കും പറഞ്ഞ ഓരോ വർഷവും. പക്ഷെ രസമാണ് അവരെക്കാട്ടി ഇപ്രാവശ്യം നമ്മള് ഒരു വട്ടം നമ്മുടെ അവിടെ ഇവിടെ അല്ല 28-ാമത്തിനല്ലേ അവിടെ നമ്മുടെ അവിടെ നിന്ന് ഒരു കാളെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഭയങ്കര കോമ്പറ്റീഷനാണ് അവിടത്തെക്കാട്ടി ഭയങ്കര കൂടുതൽ വരുത്തണം, വലിയ ചെണ്ട വരുത്തണം, നല്ല രസമാണ്. അപ്പം പിന്നെ എന്താണ് ഇപ്പം പല പല ഉത്സവങ്ങളിലും പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന
0: വരുന്നുണ്ട്
1: ഉണ്ടല്ലേ, കാര്യം കാളയൊക്കെ ഉന്താനും അവിടെ അതൊക്കെ ഭയങ്കര രസമാണ്. കാര്യം പലപ്പോഴും ഈ ഉത്സവങ്ങളാകുമ്പോഴാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേട്ടൻ, ഉത്സവങ്ങളാകുമ്പോഴായിരിക്കും നമ്മുടെ അമ്മമാരെയും പെൺകുട്ടികളല്ല അമ്മമാരെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡാൻസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്കല്ലേ ഇല്ലേ, ചില അമ്മമാരൊക്കെ എന്നിട്ട് മതി മറന്ന് എപ്പോഴും ചെണ്ട വിട്ട് കേട്ടാൽ തുള്ളാൻ തോന്നാത്തവട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇൻട്രോവേർട്ടുകളായാലും മനസ്സിലൊന്ന് താളമൊക്കെ വെക്കും. അങ്ങനെ ലാസ്റ്റ് കുറെ അമ്മമാരും ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ വീടുകൾ അത്രയും നാൾ വീട്ടിലിരുന്നാലെങ്കിലും മറ്റേ ജോലി സ്ട്രെസ് ബോയ്സ് ഓർ ഗേൾസ് അങ്ങനെ എല്ലാവരും, പക്ഷെ ഗേൾസിനെ എസ്പെഷ്യലി പറയാണ്, വിമൻസിനെയൊക്കെ അമ്മമാരൊക്കെ ഉന്തി അല്ലേ പിന്നെ ഒരുപാട് ഡാൻസ് ഒക്കെ കളിച്ച് അന്ന് ഭയങ്കര രസമാണ് ആ ഒരു ദിവസം മുഴുവൻ.
0: അത് മാത്രമല്ല നമ്മുടെ ഓണാട്ടുകരയിൽ എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ടും പിന്നെ നമ്മളിങ്ങനെ ഫെസ്റ്റിവൽ ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്, ആ ഓണം 28 ദിവസം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്.
1: അതാ നമുക്കിപ്പോഴും ഒരു വേദന ഉണ്ടായിരിക്കും 10 ദിവസം കഴിയുമ്പോഴത്തേക്ക്
0: ഓണം കഴിഞ്ഞു പോയല്ലോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതുണ്ടായിരുന്നു, ഈ നമുക്ക് 10 ദിവസം കഴിയുമ്പോഴത്തേന്
1: സ്കൂളിൽ
0: തുറക്കുകയും ചെയ്യും, ആ ഓണം അവിടെ കഴിയുകയും ചെയ്യും. തിരുവോണത്തിന്റെ രാത്രിയിൽ അന്നേരം നമുക്ക് തിരുവോണം തീർന്നു, ഓണം തീർന്നു, പിന്നെയാണ് നമുക്ക് 28-ാം ഓണം എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ.
1: അപ്പൊ 28-ാം ഓണത്തിന് നമ്മുടെ റിലേറ്റീവ്സ് എന്തായാലും വരും, അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. ഓണം കഴിച്ച് വീണ്ടും നമുക്ക് 28-ാം ഓണത്തിനൊക്കെ
0: കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് കല്ലട ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വള്ളംകളി ഉണ്ട്. 28-ാം ഓണത്തിനാണ് അവിടെ വള്ളംകളി. പിന്നെ കല്ലടക്കായലില് വള്ളംകളി ഉണ്ട്, അമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് ഞാൻ അതിനും പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതുവരെ വള്ളംകളി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് കണ്ടിട്ടാണ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് വരുന്നത്.
1: അപ്പൊ രസമാണ്. അപ്പൊ എന്തായാലും ഈ വർഷത്തെ വെറൈറ്റികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമുക്കറിയാലോ, കുറച്ച് വഴിയെ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് നമ്മള് 23-ാം തീയതി ആകുമ്പോഴത്തേക്ക് എത്തിക്കും അല്ലേ. അപ്പോ ഒരുപാട് ഒരു 16 വർഷം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള പല പല കാളുകള്, 10-ഉം 16-ഉം ഒരുപാട് വർഷം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള കാളുകള്, പിന്നെ ഒരുപാട് റെക്കോർഡുകൾ കിട്ടിയിട്ടുള്ള കാളുകള് അല്ലേ, എല്ലാം കൂടെ കുഞ്ഞത് മുതൽ, അതാണ് അരിമണിയിൽ തീർത്തത് മുതൽ വലിയ ഏഷ്യയിലെ വലിയ കാള മുതൽ
0: സ്വർണം പഞ്ചലോഹം
1: വലിയ കാള വരെ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പറയേണ്ട ആവശ്യമില്ലല്ലോ,
0: എല്ലാവർക്കും അറിയാം
1: അല്ലേ. ശരിക്കും പറഞ്ഞാല് ഒരുപാട് റീൽസുകളിലൂടെ അങ്ങ് കഴിഞ്ഞ വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് കാലഭൈരവിന്റെ ഒക്കെ തിരിച്ചു വരവില്, ഒരുപാട് പേര് ഒരുപാട് ദൂരങ്ങളിൽ നിന്നും വന്നിട്ട് ഇങ്ങനെ ഒരുപാട് റീൽസുകൾ ഇടുക, നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുമ്പോ അല്ലേ, അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു വേറെ എന്താണ് പുതുമയിലേക്ക് എന്താണ് ഇപ്രാവശ്യത്തെ പുതുമയെന്നൊക്കെ കണ്ടറിയാം, കേട്ടറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പാട്ടുകളോടെ കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ഐശ്വര്യയുമാണ് കേട്ടോ. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. അപ്പോഴേക്കും നമ്മുടെ ടോപ്പിക്ക് ഒന്നും കൂടെ പറയാം. എന്താണ് നിതിനെ നമുക്ക് എന്താണ് നിതിനെ
0: അതായത്
1: അതായത് നമുക്ക് കുറച്ച് ദിവസം ഈ കുറച്ച് ഇന്ന് ഒറ്റ ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്ത് തീർക്കുന്നത്, അങ്ങനെ വളരെ ഫണി ആയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് പാട്ടുകളെല്ലാം കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു കാര്യം നമ്മളോട് വിളിച്ച് പറയൂ കേട്ടോ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റ.

ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇപ്പോൾ കൂടെ ഉള്ളത് ആർജെ നിതിനും ആർജെ ഐശ്വര്യമാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ദിവസം, നമ്മൾ ഏറ്റവും അവസാന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ
1: കുറിച്ച്. ഒരാൾ പറയുകയാണ് നിങ്ങൾക്ക് ഇന്നും കൂടെ ഉള്ള ആയുസ്, അല്ലെങ്കിൽ ആയുസ് എങ്ങനെ പറയാം, നിങ്ങൾക്ക് ഇന്നും കൂടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ അർജുൻ നിതിനോട് ഇപ്പൊ ചോദിക്കും.
0: അതെന്താണ്?
1: ഇപ്പൊ എന്നോട് പറഞ്ഞത്
0: തന്നെ വേറെ എന്ത് ചോദിക്കണം.
1: ഐശ്വര്യ
0: ഇപ്പം ഇന്ന് മരിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ ഇതേപോലെ ഐശ്വര്യയുടെ ഫോൺ അന്നേരം എന്തായിരിക്കും ചെയ്യുന്നത്? കാരണം ഐശ്വര്യക്കായി ഐശ്വര്യയുടെ പോലെ തന്നെ ഐശ്വര്യയുടെ ഫോണിന് ഐശ്വര്യയുടെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ? നമ്മളെല്ലാം എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് പോലും നമ്മുടെ ഫോണിന് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഐശ്വര്യ എന്നറിയ ഈ ഫോൺ എന്നറിയ എന്തായിരിക്കും ചെയ്യുന്നത്?
1: എന്ത് ചെയ്യും? ഓൾറെഡി ഫോണില് ഫിംഗർ പ്രിന്റ് ഉണ്ട്.
0: അല്ലാതെ നമുക്ക് ഇപ്പം ഒരു കട കൊണ്ട് കൊടുത്ത് നമുക്കത് വേണമെങ്കിൽ പൊട്ടിക്കാം.
1: അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ കുഴിച്ചിട്ടടുത്തൊന്ന് തള്ളി വന്നേണ്ടി വരും. അങ്ങനെയല്ല,
0: അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമേ അയാളെ അയാള് പക്ഷെ പണി പാളും, കാരണം അയാളെ ചിലപ്പം നമ്മളെ ചതിച്ചാലോ.
1: അതാണ് ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ,
2: നമസ്കാരം.
0: എന്താ ടോപ്പിക് കേട്ടോ സിന്ധു അമ്മ? അപ്പൊ സിന്ധു അമ്മ എന്താ?
2: ഞാൻ പറയുന്നത്
0: വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇടയ്ക്കൂടെ
2: അടുത്തടുത്ത് രണ്ടിടത്തും ഭയങ്കര വായനയും പാട്ടും കഞ്ഞി കുതിരയും സദ്യയൊക്കെ ഉണ്ട്.
0: എവിടാ? ഏത് കാളുടെ മുടി?
2: എന്റെ വീടിന്റെ നേര്
0: പടിഞ്ഞാറായിട്ട്. കാളുടെ പേരെന്താ?
2: ഇന്ന് തിരസ് വെക്കുക.
0: അതേത് കാളയാ?
2: ഇന്ന് പായസം ചോറൊക്കെ ഉണ്ട് കേട്ടോ.
0: അമ്മക്ക് ഞാൻ പറഞ്ഞ കേൾക്കാകുന്നുണ്ടോ?
1: നമ്മള് പറയുന്നത് കേൾക്കാമോ?
2: അതാ ഇത് ഈ വായന ഉള്ളത് കൊണ്ട്.
0: സിന്ധു അമ്മ, അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയാവോ? പറഞ്ഞോ. അന്നേരം എന്താണ് സിന്ധു അമ്മയുടെ? അതെ, എന്തായിരിക്കും സിന്ധു അമ്മയുടെ ആഗ്രഹങ്ങള്?
2: എനിക്കാണെങ്കിൽ രണ്ടാമക്കളാ, അവരെ രണ്ടുപേരെയും
1: കെട്ടിട്ടില്ല. ഒറ്റ ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചോദിച്ചത് കേട്ടോ. ഒറ്റ ദിവസേ ഉള്ളൂ നമുക്ക്.
0: വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം, നമുക്ക് പോയി പെണ്ണ് കാണാം അല്ലേ സിന്ധു അമ്മ? രണ്ടുപേരെയും തഞ്ചത്തിൽ ഇരുത്തിട്ട് ചോദിക്കണം ലൈൻ വല്ലതും ഉണ്ടോന്ന് പോയിര്.
2: രണ്ടുപേർക്ക് ലൈൻ ഒന്നും ഇല്ല.
0: ആണല്ലേ,
2: രണ്ടുപേർക്കും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലൊക്കെ നോക്കുന്നു.
1: അപ്പൊ അന്ന് സിന്ധു അമ്മ ഒറ്റ ദിവസം കണ്ടങ്ങ് ഇറങ്ങി തീർക്കുവാണ് അല്ലേ വന്ദേ ഭാരത്.
2: രണ്ടുപേരും മത്സരം പിടിച്ച് നിന്നാൽ അങ്ങനാ, എനിക്കൊരു മരുമോളും വേണം, ഒരു കൊച്ചുമക്കളെ കാണുന്നു.
1: ഒറ്റ ദിവസം ഉള്ളു കേട്ടോ, അങ്ങനെ പറയാം. നമ്മള് പറയുന്ന ഒറ്റ ദിവസേ ഉള്ളൂ, ആ ഒറ്റ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ കല്യാണം
2: കഴിപ്പിച്ചുവിടാം
0: നമുക്ക് വേണമെങ്കിൽ നമുക്ക്
1: പൈസ എത്രത്തോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകാശത്ത് ബഹിരാകാശത്ത് വേണേലും പോകാൻ രസം കണ്ട്. അയ്യോ കേട്ടോ,
0: അത് നമുക്ക് വേണേ
1: അങ്ങനെയൊക്കെ പറ. ഒരു സന്തോഷമായിട്ടോ,
0: അത് നമുക്ക് വേണേ നടത്താവുന്ന ആഗ്രഹങ്ങൾ.
1: അതിപ്പോ നമുക്ക് ഈ പറയുന്നാലും ഇപ്പൊ വന്നാലും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തും തരാം.
0: ഇതൊക്കെയാണ് സിന്ധു അമ്മയുടെ ആഗ്രഹങ്ങൾ.
2: ഉറങ്ങണം,
0: അത് നല്ലൊരു ആഗ്രഹമാണ്.
1: പക്ഷെ ഒരു അലാറം കൂടെ വെക്കണം കേട്ടോ.
0: അതിന് നാളെ എന്ത് ചെയ്യണമെന്നറിയോ? രാത്രി അതായത് ഇന്ന് രാത്രി സിന്ധമ്മ ഡോറിൽ എഴുതി വെച്ചാ മതി, എന്നെ ആരും തട്ടി വിളിക്കരുത്.
1: അപ്പൊ സിന്ധമ്മ എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം. മറ്റൊരു കോളർ കൂടെ ലൈനിലുണ്ട്, ആ കോളിലേക്ക് കൂടെ പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
3: ഹലോ, ഇതൊരു സിന്ധമ്മയാണേ.
0: റേഡിയോയുടെ മുമ്പ് അടുത്ത് നിന്ന് മാറുവോ?
3: ഇപ്പൊ
0: കേക്കാവോ? നമ്മള് പറയുന്നതന്നെ തിരിച്ചു കേൾക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി
3: താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരമായിട്ട്
0: വിളിക്കുന്നത്. എനിക്കറിയാം, ഐസിയുല് ഐസിയു വർക്ക് പറഞ്ഞോളൂ. ഇത് നമ്മുടെ ടോപ്പിക് കേട്ടോ?
3: ടോപ്പിക് കേട്ട് അത് ഞാൻ നൈറ്റ് ആയിരുന്നു വന്നിട്ട് ഞാൻ കേട്ടു. ഒരു ദിവസം കൊണ്ട് എനിക്ക് നിങ്ങളെല്ലാരെ ഒന്ന് വന്ന് എഫ് എം ഇ വന്ന് കാണണം.
0: അത് നമ്മളെ അടുത്ത് തന്നെ അല്ലേ, നമുക്ക് എപ്പോ വേണമെങ്കിലും വരാലോ.
3: എഫ് എം ഇ ഞാൻ മരുന്നെയാണ്, പക്ഷെ ആരും എനിക്ക് എല്ലാരോടും ഒന്നിച്ച് കാണാൻ പറ്റിയിട്ടില്ല.
0: ആദ്യം
3: എനിക്ക് അറിയാം, സാധ്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതിനകത്ത് ആരെയും അറിയത്തില്ലായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ട്.
0: ഇത് വലിയ ആഗ്രഹങ്ങളൊന്നും അല്ലാട്ടോ, എപ്പോ വേണേലും വന്നാ മതി. ഇന്ന്
3: ഒറ്റ ദിവസത്തെ ആഗ്രഹം അല്ലയോ, ഒറ്റ ദിവസം കൊണ്ട്. അന്നേരം പിന്നെ ആഗ്രഹമല്ലോ, നമുക്ക് പറയാൻ
0: പറ്റും.
3: നൈറ്റ്
1: ഇല്ല,
3: ഉറങ്ങാൻ നിന്ന് സമയമില്ല. പിന്നെ വീട്ടിലെ വന്നിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്.
1: അപ്പൊ എന്തായാലും വിളിച്ചാൽ വളരെയധികം സന്തോഷം കേട്ടോ. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അപ്പോൾ വിളിച്ചത് മറ്റൊരു സിന്ധുവമ്മയായിരുന്നു.
1: ഡബിളാ ഡബിള്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൊബൈൽ ഫോണിന്റെ കാര്യമായിരുന്നു. അപ്പോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പുതിയൊരു ഫീച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊരു പുതിയതായിട്ടുള്ള റീല്
0: കണ്ടതാണ്. അത് തന്നെ
1: അശരീരി കേട്ടു,
0: അങ്ങനെയാണോ?
1: അപ്പൊ നമ്മളുടെ ഫ്രണ്ട്സിനെ കൈ, എനിക്കറിയില്ല എത്രത്തോളം സത്യമുള്ളതാണെന്ന് അറിയില്ല, ഒരു റീല് കണ്ടതാണ്. അപ്പൊ നമ്മുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മളുടെ ആഫ്റ്റർ ഡെത്തിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സുഹൃത്തിന് ഒരു ഓപ്ഷൻ, എനിക്ക് പക്കാ പറഞ്ഞു തരാൻ അറിയില്ല, നമ്മുടെ ഒരു സുഹൃത്തിന് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ആ ഒരു സുഹൃത്തിന് കാണാൻ പറ്റും, നമ്മുടെ മുൻകാല
0: ചാറ്റുകളോ
1: യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മുൻകാല ചാറ്റുകളോ പ്രീവിയസ് ഇയർ ആക്ടിവിറ്റീസോ ഒന്നും അതിനകത്തിൽ അവർക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ആഫ്റ്റർ അതിനുശേഷം, നമ്മളുടെ മരണത്തിന് ശേഷം പുതിയൊരു അക്കൗണ്ട്, ആ ഒരു സെയിം ഫോളോവേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു അക്കൗണ്ട് അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾക്ക് മുമ്പേ നമ്മൾ അത് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്തു എന്നത് ഇവർക്ക് അറിയാൻ
0: പറ്റില്ല.
1: ആ സംഭവം ഉണ്ട്. പിന്നെന്തോ നമ്മള് എന്തോ ഗൂഗിളിൽ എന്തോ പോയിട്ട് എന്തോ ഒരു ചെയ്യുന്നതോടെ കണ്ടു, പക്ഷെ എന്റെ ഒരു മറവി കൊണ്ട് ഞാനത് മറവിയല്ല, ആക്ച്വലി പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഈ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ഒരു ചിന്ത വന്നതാ.
0: ഈ മരിച്ച ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണ്ടുണ്ടോ? ശരിയാ,
1: ഇല്ല.
0: ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ദിവസം ഫേസ്ബുക്കിനകത്ത് സാറിന് ഞാനിങ്ങനെ മെസ്സേജ് നോക്കാറില്ല, കാരണം നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഫേസ്ബുക്കൊന്നും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എന്തോ ഒരു കാര്യത്തിനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി ഇങ്ങനെ. അപ്പൊ നോക്കിയപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയതാണ്, എന്തോ കിഡ്നിയുടെ എന്തോ പ്രശ്നം വന്ന് അങ്ങനെ മരിച്ചേ. അവൻ എന്നെ കോൾ ചെയ്തിരിക്കുന്നു, നമുക്ക് മെസ്സഞ്ചർ വഴി നമുക്ക് വിളിക്കാൻ ഒക്കും. അങ്ങനെ കോൾ ചെയ്ത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല എന്തിനാണ് വിളിച്ചത്.
1: ഈ പറഞ്ഞപ്പോ തന്നെ മരണപ്പെട്ടുപോയ ഒരാളുടെ ഫോണിൽ നിന്നും നമുക്കൊരു കോള് വന്നിട്ടുണ്ടോ?
0: അയ്യോ,
1: അങ്ങനെയല്ല,
0: വേറൊരാള് വിളിക്കുന്നു. അങ്ങനെ
1: ഞങ്ങളുടെ അമ്മമ്മ യൂസ് ചെയ്ത ഫോണ്, അമ്മമ്മയുടെ മരണത്തിന് ശേഷം, അച്ഛാമ്മയുടെ മരണത്തിന് ശേഷം മറ്റു ഞങ്ങളുടെ അപ്പച്ചി മറ്റാരോ, ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ ഇരുന്ന സമയത്ത് അവർ കോൾ വരുന്നു. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ആ ഒരു സംഭവം വരത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒരു അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന വോയിസ് അതായിരിക്കത്തില്ല, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം.
0: എനിക്ക് എനിക്ക് ഇങ്ങനെ കോൾ വന്നിട്ടുണ്ട്, കൊച്ചിന്റെ അതായത് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് പുള്ളി മരിച്ചുപോയി. അപ്പം പുള്ളിയുടെ
1: സേവ് ചെയ്തിട്ടേക്കുന്ന
0: മറ്റൊരാള് സംസാരിക്കുന്നു
1: എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. യോ ശരിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ചേട്ടാ,
0: നമ്മളിങ്ങനെ
1: ആലോചിച്ചല്ലേ ശരിയാണ്. അപ്പൊ പെട്ടെന്ന്
0: ഇത് പറയൂ, അപ്പോൾ ഐശ്വര്യ ഐശ്വര്യയുടെ ഫോൺ എന്തായിരിക്കും ചെയ്യുന്നത്? ഐശ്വര്യക്ക് അറിയത്തില്ല ഐശ്വര്യ ഇന്നാ മരിക്കുന്നത്. ഓക്കെ, നമ്മൾ നമുക്കിപ്പം നമുക്കിപ്പൊ അറിയാം നമ്മൾ ഇന്നാണ് മരിക്കുന്നത്, നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: ഞാൻ തുടക്കുന്നറിയാം, അപ്പൊ തന്നെ ഫോണങ്ങ് റീസ്റ്റാർട്ട് ചെയ്യുക, ഫോണത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയാം.
0: അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്.
1: അങ്ങനെയല്ല, നമ്മളെ കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോണിലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്നെ നമുക്ക് ചിലപ്പോ
0: എന്നെ അങ്ങനെ വേറൊരാളെ അറിയണ്ട എന്നാണ്.
1: നമുക്കിപ്പോഴും നമ്മുടെ മരണത്തിന് ശേഷം അവൾ നല്ലതായിരുന്നു അല്ലെങ്കിൽ അവൻ നല്ലതായിരുന്നു ഒരു ടോക്ക്
0: വരും.
1: പക്ഷേ മൊബൈൽ കണ്ടുകഴിഞ്ഞാൽ അതും വരത്തില്ല. തമാശക്ക് പറഞ്ഞാ അങ്ങനെ എന്ത് ചെയ്യാനാ നമുക്ക്? അത്യാവശ്യം നമുക്ക് എന്താണ് മറ്റുള്ളവരെ അറിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേണ്ടത് മാത്രം, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യും, അല്ലാത്ത അവിടെ ഇട്ടേക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് വെക്കേണ്ടത് ഞാൻ മരിക്കുന്നതിന് മുമ്പേ. എന്താണ് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ
0: കാണാനായിട്ട് അങ്ങനെയല്ല,
1: ഞാനതിപ്പോ എന്റെ ചെറുപ്പകാലം ചെറുപ്പത്തിൽ എനിക്ക് എന്താണ് എന്റെ കുറച്ച് ഫോട്ടോസ് മിസ്സായിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ രണ്ടാമത്തെ ബേബി ആയതുകൊണ്ട് തന്നെ, ചേട്ടൻ പ്രീമച്ചർ ബേബി ആയതുകൊണ്ടും എന്റെ ഫോട്ടോസില് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വലുതായപ്പോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ ഉണ്ടായിരുന്നു അന്നത്തെ എന്റെ കുശുമ്പ് കാരണം ചേട്ടന്റെ ഫോട്ടോസോട് ഞാൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അത് വേറെ കാര്യം. പക്ഷെ എനിക്കിപ്പോ അതിലൊരു
0: വിഷമമുണ്ട്.
1: ചെറുപ്പത്തില് എപ്പോഴും നമ്മുടെ ആൽബത്തിൽ പൊടിച്ചേക്കുന്ന ഫോട്ടോസ്. അപ്പൊ എനിക്ക് അതിന്റെ കുഞ്ഞായിരുന്നപ്പോ കുട്ടിയായിരുന്നപ്പോ ഉള്ള ഞാൻ എങ്ങനെയാന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് മുതൽ എനിക്കൊരു ഓർമ്മ വന്ന കാലം, എനിക്കൊരു അറിവ് വെച്ച കാലം മുതൽ ഞാൻ എന്റെ ഫോണിനകത്ത് നിറയെ എന്റെ ഫോട്ടോസ്, ഞാൻ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇനി ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും എനിക്കിപ്പോ കരച്ചിൽ വന്നാൽ അതും ഞാൻ വീഡിയോ എടുത്ത് വെക്കും. സന്തോഷം വന്ന് ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെക്കും. ഫോട്ടോസ് ആയാലും നമുക്ക് പിന്നീടായാലും കാണാമല്ലോ. അപ്പൊ ആ ഒരു വിഷമം അല്ലെങ്കിൽ വിഷമകാലഘട്ടം ഞാൻ ഇങ്ങനെ തരണം ചെയ്തു ഈ പറഞ്ഞപോലെ തന്നെ. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യും, മറ്റുള്ളവർ അറിഞ്ഞ പ്രശ്നം ഉണ്ടാകുന്ന
0: കാര്യങ്ങളെല്ലാം
1: അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ പിന്നെ ആദ്യം എന്റെ കൂട്ടുകാരെ എടുത്ത് പറയടി, ദൈവത്തിന് ഓർത്ത് നീ പിന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കരുത്. അപ്പൊ തന്നെ പറയടി നീ
0: ഇങ്ങോട്ട് അയക്കരുത്.
1: എന്റെ കൂട്ടുകാരില്ലേ, അവളതും ചെയ്യാം. അവളൊരു സൈക്കാണ്. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ഓക്കെ ഭയങ്കര. അപ്പൊ അവളാണെങ്കിൽ അപ്പൊ അതിന് മുമ്പ് അവളോട് ഇങ്ങോട്ട് പറയും കാര്യം. ഞാൻ പിറ്റേന്ന് എടി അവളോട് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ നാളെ മരിച്ചു പോന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെല്ലാമൊക്കെ ആവും. ഞാൻ റെഡി നാളെ സംഭവം ഉണ്ട്, എന്തായാലും അപ്പൊ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞങ്ങ് പിണങ്ങിയിട്ട് ബ്ലോക്ക് ചെയ്യും. അതാ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാല് അമിതമായിട്ട് വേദന ഉണ്ടാകുന്ന കുറെ ആളുകളുണ്ടെങ്കിൽ അവരോട് പോയിട്ട് ഞാനങ്ങ് ദേഷ്യപ്പെടും, അവരെ ഞാനങ്ങ് വെറുപ്പിക്കും. എന്തിനാണെന്നറിയോ, വെറുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര വിഷമം ഉണ്ടാവത്തില്ലല്ലോ അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാം. ഓരോ പൊട്ടത്തരാണ് അറിയില്ല. പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്തു വെക്കും ആഫ്റ്റർ എന്റെ മരണത്തിന് ശേഷം.
0: അല്ല, ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ഫോട്ടോസ് ഒക്കെ ഇപ്പം അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള വീഡിയോസും ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യമില്ല, എനിക്കില്ലായിരുന്നു കേട്ടോ. എന്റെ വീഡിയോസ് ഇല്ല, എന്റെ ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി വലിയ എനിക്ക് വന്ന് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് അതൊക്കെ മിസ്സായി പോയി ഇവിടേക്ക്. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ എന്റെ ചേട്ടന്റെ മോടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഗൂഗിൾ ഫോട്ടോസിനകത്ത് നമുക്ക്.
1: അവര് പ്രഗ്നൻസി സമയത്ത് തന്നെ അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ ഓരോ മന്തിന്റെ വീഡിയോസ്
0: എഴുതി വെക്കും. ആ ഇപ്പഴത്തെ അമ്മമാര് ഞാൻ ഇങ്ങനെ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇങ്ങനെ ഏഴ് ദിവസം എന്നൊക്കെ പറഞ്ഞു ഇടുന്നു. കൊള്ളാത്,
1: ഇപ്പഴാണ് ജനിച്ച ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കിയ കുട്ടീസൊക്കെ അവർക്ക്, ഞാനെപ്പോഴും എന്നെ അറിയാവുന്നവരുടെ അടുത്ത് പറയാറുണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല, പക്ഷെ ഒരു അച്ഛനും അമ്മയ്ക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് വേണ്ടി ഒരു ഇൻസ്റ്റോർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് കുട്ടിയുടെ കുട്ടിക്കാലം മുതലുള്ള വിഷ്വൽസ്
0: മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മതി.
1: എന്തിനായാലും ഏതെങ്കിലും ഒരു മെമ്മറിയില് പെട്ടെന്ന് ഇൻസ്റ്റാന്ന് തന്നെ ഏതെങ്കിലും ഒരു മെമ്മറിയില് കുട്ടിയുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കുട്ടിക്കൊരു പ്രായപൂർത്തിയാവുന്ന ടൈമിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ അവരുടെ ബർത്ത്ഡേക്ക് അതൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലേ. കാര്യം നമുക്ക് അവർക്കിങ്ങനെ അയ്യോ ഞാനിങ്ങനെയായിരുന്നു, അതൊക്കെ നമുക്ക് ചില റീൽസുകളിൽ കണ്ടിട്ടില്ലേ. ഒരു
0: എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ആലോചിച്ചു, ഇത് ഞാനാണോ എന്ന്.
1: എനിക്ക് ചിരി വരും കേട്ടോ. അതാ, എനിക്ക് എന്റെ ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഉള്ള സമയത്ത്, പക്ഷെ അതൊക്കെ മിസ്സായി പോയതാണ്. കാര്യം മൊബൈൽ കേടായി പോയ സമയത്ത് മിസ്സായി പോയതാണ്. ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ആ മൊബൈൽ എല്ലാം വീട്ടിലിരിപ്പുണ്ട്, എന്തെങ്കിലും ടെക്നോളജി വളരെ വലുതാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അന്ന് ഭയങ്കര രസമായിരിക്കും. ഇപ്പഴാ ഫോണൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്
0: കേട്ടോ.
1: ഇപ്പോഴുണ്ട് നോക്കിയ ഫോൺ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യമേ യൂസ് ചെയ്ത ഫോണുകളെല്ലാം നോക്കിയ ഫോൺ ഉൾപ്പെടെ
0: എല്ലാം. മൊബൈൽ ഫോൺ ഏതാ
1: ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫോണോ? അച്ഛന്റെ ഒരു ഫോണാ ഐറ്റൽ.
0: ഓ
1: ആയിട്ടില്ലാന്ന് തോന്നുന്നു. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അച്ഛൻ യൂസ് ചെയ്ത ഫോണാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഓൺലൈൻ ക്ലാസ്, ഐ തിങ്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായിരുന്നു എന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിന് പ്ലസ് ടുവിനാണോ എന്ന് അറിയത്തില്ല, അന്നേരം ഒരു സീറ്റിന്റെ ഒരു കീപാഡ് സെറ്റ്, അതാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു മൊബൈൽ ഫോൺ.
1: യെസ്, അതിന് മുമ്പ് എനിക്ക് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. കാര്യം അത് എന്റെ സ്വന്തം എന്ന് പറയാനില്ല, കുറച്ച് നാളത്തേക്ക് മാത്രം. എൻ സി സി എൻ എസ് എസ് ക്യാമ്പിന്റെ സമയത്ത്, എൻ സി സി സമയത്ത് എനിക്കൊരു കുഞ്ഞു ഞെക്കടി, ഞാൻ അതിന് ഞെക്കടി മൊബൈൽ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വേറെ, എനിക്കൊരു മറ്റേ കീപാഡിന് മൊബൈൽ മേടിച്ചു തന്നു. പക്ഷെ അത് എന്റേതായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ 10 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നമുക്ക് എന്താ ചെയ്യാനാ, വലിയ കാര്യമൊന്നും ഇല്ല, അങ്ങനെ. അതാണ് അപ്പൊ ഞാൻ ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് വെക്കട്ടെ,
0: എന്താണ്
1: ആഫ്റ്റർ യുവർ ഡെത്ത്?
0: ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്റെ മൊബൈൽ അങ്ങനെ മറ്റോ ഒരു വർഷം പ്രശ്നമില്ല. വേണേ ഐശ്വര്യക്ക് ഞാൻ തന്നിട ഒരു ദിവസം, ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ വേറെ എവിടെ
0: ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക്.
1: അപ്പൊ എന്തായാലും നമ്മുടെ എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയതാട്ടോ.

0: ഫേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ ഇന്ന് കൂടെ ഉള്ളത് ആരാണ്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു?
1: നിങ്ങള് പെട്ടെന്നൊരു ദിവസം, ഇന്ന് ഒറ്റ ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആയുസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്തു തീർക്കാൻ പോകുന്നത്?
0: നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലേ നമുക്ക് ചെയ്തു തീർക്കാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ കാണും.
1: പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ടാണ് നമ്മള് വളരെ ഫണ്ണി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഫണ്ണി മതി ഇവിടെ അല്ലേ?
0: അതോ
1: നിങ്ങൾക്ക് അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട്? അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ
0: ഐശ്വര്യയുടെ ആഗ്രഹങ്ങൾ നമ്മൾ കേട്ടു, എന്റെ ആഗ്രഹങ്ങൾ കേട്ടു, ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കാൻ നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്.
1: അപ്പോ നിങ്ങളുടെ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളോട് വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ 9544700921 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പറയേണ്ടത്. അപ്പോ എന്താണ്, നമ്മള് കുറച്ച് മുന്നേ നമ്മുടെ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞു.
0: അതേപോലെ തന്നെയാണ് നമുക്ക് അത്രയും പ്രിയപ്പെട്ട നമ്മുടെ കുറെ തിങ്സ് അല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ പേന, ബുക്ക്, നമ്മുടെ ഡയറീസ്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഫോൺ പോലെ തന്നെയാണ് നമ്മുടെ ഡയറി.
1: നമ്മളെല്ലേ
0: തുണിയല്ല, നമ്മൾ ഡയറി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു സാധനമാണ്. എഴുതുന്ന കാര്യം നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് കുറെ കാര്യങ്ങൾ എഴുതുമല്ലോ, അതിന് അങ്ങനെയുള്ള ഒരു ബുക്ക് ഇല്ലേ ഐശ്വരി?
1: ഓക്കെ,
0: അതൊക്കെ ആരെങ്കിലും എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഐശ്വരിക്കുന്ന ചമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ.
1: ഇല്ല, എനിക്കത് മൊബൈൽ ഫോണിലാണ് ഞാൻ എഴുതി വെക്കുന്നത്. രഹസ്യങ്ങളൊക്കെ പുറത്തു വരും, പറയില്ല.
0: ഓക്കെ, അപ്പൊ ഡയറി ഇല്ല. അപ്പൊ ഡയറി ഉള്ള ഒരാൾക്ക് ശരിക്കും അതൊരു ഭയങ്കര ഇതായിരിക്കും, കാരണം മറ്റൊരാൾ ഡയറി എടുത്ത് വായിക്കുക എന്ന് പറയുമ്പം. ആ അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ, നമ്മുടെ ഡ്രസ്സ്
1: അല്ലേ. പിന്നെ ഈ കാര്യം പറയുമ്പോൾ നമുക്കതിപ്പോ നമ്മൾ മരണപ്പെട ഈ പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകും ആഫ്റ്റർ ഡെത്ത് ആ ഒരു സംഭവം അല്ലാതെ നമുക്ക് ചില ചില വ്യക്തികളുടെ സ്മെല്ലുകള്, ഈ പറഞ്ഞ അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂമുകൾ, പിന്നീട് നമ്മൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്സ് അല്ലേ?
0: അതല്ല, ഈ മരണശേഷം അവര് ചെയ്ത വീഡിയോസ് അങ്ങനെയാണോ? അത് അവർ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാ,
1: ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ഷൻ ആണ്. പിന്നെ എപ്പോഴും ഇപ്പൊ നമുക്ക് AR VR ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് പുതിയതായിട്ട് കാണാറുണ്ടല്ലോ, മരണപ്പെട്ടു പോയവർ വീണ്ടും നമ്മളുടെ അടുത്ത് വന്നിട്ട് ബർത്ത്ഡേ വിഷസ് പറയുന്നു. വെർച്വൽ റിയാലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണത്തില്ലേ? അപ്പൊ ഭയങ്കര ഒരു ഇത്. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കാണണമെങ്കിൽ ആരും വെർച്വൽ റിയാലിറ്റി ഒന്നും വേണ്ട. ഞാൻ 10 വർഷം മുന്നേക്കുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എല്ലാവർക്കും ഒരു വിഷസ്
0: എടുത്തിട്ടുണ്ടോ?
1: ഇല്ല, എടുത്തിട്ടിട്ട് പോണം. ഇന്ന് എന്തായാലും പറഞ്ഞപ്പോ അറിയത്തില്ലല്ലോ, അഞ്ചാറ് വീട് എടുത്താൽ കിട്ടേക്കല്ലേ.
0: അങ്ങനെയാണ്.
1: അപ്പൊ എന്തായാലും 10 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്റെ ചേട്ടൻ ഉണ്ടാകുന്ന കുട്ടികൾക്കായിട്ട് ഹാപ്പി ബർത്ത്ഡേ മോനെ കുട്ടാന്ന് പറയാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞിടണം ചേട്ടന്റെ വിവാഹ വാർഷിക ആശംസകൾ. പകരണെങ്കിലും നമുക്ക് പറയാം,
0: നല്ല കാര്യമാണ്,
1: സ്വാഭാവികം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരിക്കൽ ഈ ലോകം വിട്ടു പോകേണ്ടതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിപ്പോ ഈ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ നിന്നിട്ടുള്ള ഈ ഒരു ഇടങ്ങൾ പോലെ നമുക്ക് വളരെ അപ്രതീക്ഷിതം.
0: നമ്മൾ താമസം, നമ്മുടെ വീട് പോലെ നമുക്ക് ചിലപ്പം നമ്മുടെ ഒരു നല്ലൊരു ഫോട്ടോ പോലും ആ ഭിത്തി കാണത്തില്ല ചിലപ്പം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ വീട്
1: അപ്പൂപ്പന്റെ പേരെന്താ ചോദിച്ചാൽ അറിയാമോ?
0: ഇല്ല,
1: അത്രേ ഉള്ളൂ.
0: നല്ലതാണ്, വലിയ കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ ഓർത്ത് വെക്കാതിരിക്കും.
1: ചേട്ടാ, ഞാനൊരു പൊട്ടത്തരോടെ പറയട്ടെ, പറയുന്നില്ല പൊട്ടത്തരാന്നായിരിക്കും.
0: ചേട്ടൻ
1: ഇങ്ങനെ തിങ്ക് ചെയ്യാറുണ്ടോ? ഞാനിങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴേക്കും ഇതുപോലത്തെ ചിന്തകളൊക്കെ വരുന്ന കേട്ടോ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് നട്ട ചിന്തകളൊക്കെ വരാറുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് ചില റോഡുകളൊക്കെ കാണുമ്പോഴത്തേക്ക്, കുഞ്ഞിലത്തെ റോഡുകൾ, അമ്മ വീടാണ് എനിക്ക് അത്, അങ്ങനെ ഒരു
0: കുഞ്ഞിലത്തെ റോഡ് എന്ന് പറയുമ്പോൾ
1: കുഞ്ഞിലത്തെ മെമ്മറീസ് ഒക്കെ
0: പഴയ കാല ഓർമ്മകളിൽ.
1: അപ്പൊ അമ്മ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു മെമ്മറീസ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ ചില ചില ഇടങ്ങള്, ഞാനൊരു കുടുംബ വീട്ടിൽ താമസിക്കുന്ന ആളായത് കൊണ്ട് തന്നെ എന്റെ ചെറുപ്പം മുതൽ ആ ഒരു സെയിം വീടാണ്. അപ്പൊ ഞാൻ ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് അടിക്കും, ദേജാവും മറ്റു സംഭവങ്ങൾ അങ്ങനെ സംഭവമൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, കുറേ നാളുകൾക്ക് ശേഷം, ഒരുപാട് വർഷമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് മരിച്ചുപോയി. അങ്ങനെ ഞാൻ ചിന്തിക്കാം, മരിച്ചു പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷം എന്നെ വീണ്ടും ഈ ഭൂമിയിലേക്ക് ജീവിക്കാനായിട്ട് വിടും. അപ്പൊ നാലോ ചോദിക്കും, നമുക്ക് അറിയാത്ത ഒരുപാട് പേര് ഇല്ലേ പുതിയ ഇടങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകേ? അതായത് ഈ ഒരു
0: മനസ്സിലായി
1: നമുക്ക്, നമ്മുടെ ഈ ഒരു ഞാൻ ഈ ജീവിച്ച സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവങ്ങളും ഈ പറയുന്ന, ഇപ്പം ഞാൻ കുറച്ച് അന്നത്തെ കാലത്തേക്ക് ആകുമ്പോൾ അന്നത്തെ ഒരു കാര്യങ്ങളും എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അറിയാം, പിന്നെ എൻ്റെതായിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഏജിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വഴിയാകത്തില്ലല്ലോ, അല്ലെങ്കിൽ അന്ന് സെയിം വഴിയാണെങ്കിൽ തന്നെ നമ്മൾ അന്ന് കടന്ന് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരെയും
0: നമുക്ക് അറിയാവുന്ന ഒരു മുഖം പോലും കാണത്തില്ല.
1: അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ടോ നിങ്ങളൊക്കെ?
0: അങ്ങനെ അത്രയും കാടേറി ചിന്തിക്കാറില്ല.
1: ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെ സയൻസ് പഠിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. ഓ, നീ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ചിന്തകളൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞപ്പോ പെട്ടെന്ന് അതാ അതിനെ കുറിച്ചൊക്കെയാണ് ചിന്ത.
0: ഒരുപാട് അങ്ങോട്ട് കാട് കയറി ചിന്തിക്കുന്നത് അത്ര ശരിയല്ല.
1: വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ പറഞ്ഞല്ലേ ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഉച്ചയ്ക്ക് ഞാൻ വെയിലത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് എനിക്ക് അപ്പോഴാണ് വരുന്നത് കേട്ടോ. നട്ടപ്രാന്ത എന്ന് പറയുമായിരിക്കും, പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ വെയിലത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇതുപോലത്തെ മെമ്മറി
0: ചിന്തകളൊക്കെ തലയിലുദിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്, അധികം വെയിലത്തങ്ങനെ പോകണ്ട.
1: അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങള്
0: ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ വേണ്ട, അതൊന്നും പറഞ്ഞോട്ടോ, അത് പറയണ്ട. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അല്ലേ?
1: അതെ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം വേഗം വിളിച്ച് പറയുക. 954-7-00-912 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പറയേണ്ടതും.
0: ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട്
1: വീണ്ടും തിരികെ എത്താം നമ്മളുടെ ചിന്തകളിലേക്ക് അല്ലേ?

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: Yes guys, once again back to the Radio 91.2 Saturday special greetings ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ആർജി നിതിനുണ്ണിയും ആർജി ഐശ്വര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ
7: പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ
6: അപ്പൊ എല്ലാവരും ഒരുവിധം ഫാമിലിക്ക് തന്നെ ഇമ്പോർട്ടന്റ് കൊടുത്ത് ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്
7: ആഗ്രഹിക്കുന്നത്
6: അല്ലെ? അപ്പൊ ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ
7: ഞാനും തന്നെ ഐശ്വര്യ ആഗ്രഹിക്കുന്നത്, ഐശ്വര്യ തന്നെ അല്ലേ ആഗ്രഹിക്കുന്നത്?
6: ഒബിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ ഇവരുമായിട്ട് ഈ 3 പേരുമായിട്ട് അടുത്ത് കുറച്ചാള് നേരെ നിക്കുക, അതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ടോപ്പിക് എടുത്തപ്പോ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ. നമ്മള് പെട്ടെന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് മുന്നേ നമ്മൾ ഇവിടെയുള്ള മറ്റേ ആർജേഴ്സിന്റെ അടുത്തും ചോദിച്ചായിരുന്നു ഈ ഒരു ചോദ്യം, നിങ്ങൾ ഒറ്റ ദിവസം കൂടെ ഉള്ളു എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോ സ്റ്റക്ക് ആവാണ്
7: ചെയ്യുക. അപ്പൊ
6: നമുക്ക് ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഒരിക്കലും എല്ലാവരും നമ്മൾ ഈ ലോകത്തൊന്ന് ഇവിടെ പറയും, നിങ്ങൾ ഇടയ്ക്കെങ്കിലും നിങ്ങളോട് ആ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? കാര്യം ലൈഫ് ഭയങ്കര ബിസി ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒരുപാട് പേര്
7: അല്ലേ. നമുക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇന്നും കൂടെ ഉള്ള സമയം, എല്ലാത്തിനും ഇപ്പോഴേ ഉള്ള സമയം, നമുക്ക് അത് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ.
6: അതിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല,

0: നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നടക്കുന്നൊരു ലോകമാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് അവനവനെ തന്നെ സ്നേഹിക്കാനും അവനവൻ്റെ നീഡുകളും അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനെന്നൊരു ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അല്ല, അല്ലാത്തവരെ ഉള്ളവരും നമ്മൾ അഹംഭാവം എന്ന് പറയാറുണ്ട് പൊതുവെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നിഷ്ടം അല്ലെങ്കിൽ എന്നിഷ്ടം നോക്കി നടക്കുന്നവർ ഒരിക്കലും അങ്ങനെ അഹംഭാവം ഞാനെന്ന ഭാവം ഉള്ളവരല്ല. അവർക്ക് അവരെയും കൂടി ഇഷ്ടമാണ്, മറ്റുള്ളവർ കുഴപ്പം തന്നെ.
1: ഇപ്പൊ ഐശ്വര്യ ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലെന്ന്, പറ്റുന്നില്ലെന്ന്, പക്ഷെ ഐശ്വര്യക്ക് ഡാൻസ് കളിച്ചേ പറ്റൂ അന്നെങ്കിലും നിനക്ക് ഇവിടുന്ന് പോകാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ഡാൻസ് കളിക്കും.
0: അതിന്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ, പലപ്പോഴും എനിക്ക് വണ്ടിയൊക്കെ വളരെയധികം സ്പീഡിൽ ഓടിക്കുന്നതും ബാക്കിലിരിക്കുകയാണ്, എനിക്ക് ഭയങ്കര സ്പീഡ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോഴും വളരെ ഉറുമ്പഴയുന്നത് പോലാണ് ഇഴയാറുള്ളത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അത്യാവശ്യം സ്പീഡിലിട്ടിട്ട് ഓടിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു,
1: ഞാൻ ഇന്നലെ അത്യാവശ്യം ഞാൻ അത് ഓർക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ പ്രോഗ്രാം എടുത്തിട്ട് ഞാൻ വരുന്ന വഴിക്ക്
0: ആണോ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി മറന്നു. അതായത് നമുക്ക് അതിനു മുമ്പ് വരെ രണ്ട് ഒരിപ്പം വലിയൊരു ബസ് പോവുകയാണെങ്കിലും ഞാൻ ആ ബസ് പോയിട്ടും എല്ലാവരും പോയിട്ട് മാത്രം ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. കാര്യം ഞാൻ എപ്പോഴും എന്നോട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. റെയിൽവേ ക്രോസിലൊക്കെ പോകുന്ന സമയത്ത് വലിയ വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇടിച്ച് റെയിൽവേ എന്താണെന്നറിയത്തില്ല. റെയിൽവേ ക്രോസ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എവിടെ നിന്നില്ല, അത്ര തിരക്കും സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, ഇത്ര പെട്ടെന്ന് പോയിട്ട് ഞാൻ എന്നോട് പറയാനുള്ള ഡയലോഗ് പെട്ടെന്ന് നീ എവിടെ പോയിട്ട് വായിക്കൊള്ളിക്കൊന്നും മേടിക്കുക ആർക്ക്, അങ്ങനെയാണ് ഞാൻ എന്നോട് സ്വയം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്വയം ചിന്തിക്കുക. എന്താണ്, ഞാൻ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ചോദിക്കുക ബിസി ലൈഫിനുള്ളിൽ, ഞാൻ എനിക്കിന്ന് ഒറ്റ ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും വാശികൾ അങ്ങനെ ഒരുപാട് കാലത്തേക്ക് കൊണ്ട് നടക്കാറുണ്ട് അല്ലേ. ഇപ്പം പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പലർക്കും പലരോടുള്ള വാശികൾ, പലരോടും പോയി സോറി പറയും. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഞാൻ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ഉറപ്പായിട്ടും പോയി സോറി പറയും. അപ്പം അതൊക്കെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക അല്ലേ.
1: അപ്പോൾ
0: നമുക്ക് എന്തായാലും പോയിട്ട്
1: അതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ ചെയ്ത് തീർക്കുക.
0: അതിപ്പോൾ എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ അപ്പം തന്നെ പറയും, നമുക്ക് അവിടെ ഒന്നും നഷ്ടമാകാനില്ല അല്ലേ. പലപ്പോഴും നമ്മൾ ഈഗോടെ പുറത്തോ അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും ആ ഒരു കാര്യത്തിലൊക്കെ ആയിരിക്കും. അപ്പം എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുക, എനിക്കിനി കുറച്ച് നേരം കൂടെ ഉള്ളു ബാലൻസ്, അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ എന്നൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി.
1: അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
0: ഓക്കെ, അപ്പോൾ ഈ റിയലൈസേഷൻ എനിക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കാനോടുള്ള എല്ലാവരുടെ അടുത്ത് പറഞ്ഞു തീർക്കാനുള്ള സോറിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏതായാലും വീണ്ടും നാളെ കൃത്യം 8 മണിയാകുമ്പോൾ കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി തന്നെ
1: നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2
0: KRDI കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ അറിയൂ, ആസ്വദിക്കൂ,
1: ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
2: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: You're listening to Enter Radio 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LT Radio 91.2.

போச்சு.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം സെപ്റ്റംബർ 19 രാവിലെ 6:30 വനിതാ ശിശുവികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ബീച്ചിലും പരിസര പ്രദേശങ്ങളിലുമായി നടക്കുന്ന വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനും കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം, ജില്ലാ ഭരണകൂടം, കൊല്ലം കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മേയർ എ.കെ. ഹഫീസ്, വിഷ്ണുമോഹൻ MLA, ജില്ലാ കളക്ടർ ആനി ജുല തോമസ് എന്നിവർ പങ്കെടുക്കും. ഹരിതകർമ്മ സേനാംഗങ്ങൾ, കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 500-ലേറെ പേർ മെഗാ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകും. ബീച്ചിലെ കാർ പാർക്കിംഗ് ഏരിയ മുതൽ ടെട്രോപോഡ് വരെ 10 മേഖലകളായി തിരിച്ചാണ് ശുചീകരണം. മാലിന്യം ശേഖരിക്കുമ്പോൾ തന്നെ തരംതിരിച്ച് ചാക്കുകളിൽ നിക്ഷേപിക്കുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, ജൈവമാലിന്യങ്ങൾ എന്നിവ പ്രത്യേകം ശേഖരിച്ച് നീക്കം ചെയ്യും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന റിലാക്സ് പദ്ധതിക്ക് പവിത്രേശ്വരം പഞ്ചായത്തിൽ തുടക്കമായി. ലഹരിക്കെതിരെ വിനോദത്തിന് ഒരിടം എന്ന ആശയത്തിലൂന്നി നടപ്പാക്കുന്ന പദ്ധതി പവിത്രേശ്വരം പഞ്ചായത്ത് മൈതാനത്ത് ജില്ലയിലെ ആദ്യത്തെ റിലാക്സ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കൊട്ടാരക്കര കനാറ ബാങ്ക് ഗ്രാമീണ തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിക്കുന്ന ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം, പേപ്പർ ബാഗ്, കവർ, എൻവലപ്പ്, ഫയൽ നിർമ്മാണം, ആഭരണ നെറ്റിപ്പട്ട നിർമ്മാണം, കൂൺ കൃഷി എന്നീ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവരും സംരംഭം നടത്താൻ താല്പര്യമുള്ളവരുമായിരിക്കണം. പരിശീലനം, ഭക്ഷണം, താമസം തുടങ്ങിയവ സൗജന്യമായി ലഭിക്കും. താല്പര്യമുള്ളവർ പേര്, മേൽവിലാസം, പ്രായം, ഫോൺ നമ്പർ എന്നിവ സഹിതം കനാറ ബാങ്ക് സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് വിലാസത്തിൽ ബന്ധപ്പെടണം. കൂടുതൽ ഡീറ്റെയിൽസിനായി 9495245002 എന്ന നമ്പറിലോ 9809976648 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗമായ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ആവശ്യത്തിന് കരാർ അടിസ്ഥാനത്തിൽ വാഹനം വാടകയ്ക്കെടുക്കുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 12:30 വരെ ദർഗാസ് സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0474279917 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: भारत ने असाधारण प्रगति की है. हमारा बड़ा फोकस रिन्यूएबल एनर्जी पर रहा है और इसने पर्यावरण सुरक्षा में बड़ी भूमिका निभाई है. भारत G20 में इकलौता ऐसा देश है जिसने पेरिस में COP21 समिट में जो भी कमिटमेंट्स किए थे उन सारे कमिटमेंट्स को സമയ സേ പെഹലെ പൂരാ കർക്കെ ദിഖായാ
0: ഹൈ. എൻജിടിയുടെ മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തും ശുചീകരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രജീഷ് ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. എറണാകുളം പുതുവായ്പ ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് എക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചെമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ എ പി അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ ജിഐ പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തെരുവുനായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡാണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച ഈ പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ സർക്കാർ ഇതര സ്കൂളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
4: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന ബി എസ് ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയാണ്. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽ തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണം

0: രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th ഓസ്കർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, നമസ്കാരം. എനിക്ക് 1995 പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രത്തിൽ അനശ്വരിയായ പ്രശസ്ത ഗായിക സ്വർണലത പാടിയ മധുചന്ദ്രികയെ നീ മറയുന്നുവോ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് കത്തയച്ചിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാര്യയാണ്. അപ്പോൾ ആചാര്യ ആവശ്യപ്പെട്ട ഈ മനോഹരമായ ഗാനം നമുക്ക് ആദ്യം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് സ്വർണലത. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: തർക്കം തങ്കപ്പൻ ഇപ്പൊ അങ്ങനെ ഒന്നും കടയിലോട്ട് വരുന്നില്ലല്ലോ.
1: എന്തിയാള്?
0: ദോ കിഴക്കോട്ട് പോകുന്നു.
1: ആ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരട്ടെ എന്നാ ഞാൻ അറിഞ്ഞത്.
0: അത്യാവശ്യ കാര്യവാ, ഇതൊക്കെ കുറച്ച് നേരത്തെ വേണമായിരുന്നു.
1: പണ്ടു അവനോട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞതാ, എന്ത് കേട്ടാലും തർക്കിക്കാൻ പോരും. അവനത് ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ കളി.
0: തർക്കിച്ചോട്ടെ, ആവശ്യമുള്ള കാര്യത്തിനും അറിവില്ലാത്ത കാര്യത്തിനും ഒക്കെ അറിയാങ്ങ് തർക്കിക്കാൻ പോകും.
1: അതെ, 10-30 കൊല്ലം ബുള്ളറ്റ് മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സേതുനാഥനോടെ ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞ് തർക്കിച്ചു. 2-വീലർ ഓടിക്കാൻ പോലും അറിയാത്തവനായി തങ്കപ്പൻ.
0: അവസാനം തർക്കം എങ്ങനെ എത്തി?
1: ചേതു വായിച്ചോണ്ടെല്ലാം വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഇനി ചങ്ങ് പോയി.
0: ഇവിടെ വന്നിരുന്ന ഒരു തർക്കം നടത്തി. നമ്മുടെ കിഴക്കേ സ്കൂളിലെ ആദ്യത്തെ ഹെഡ് മാഷ് ഡാനിയൽ സാറാണെന്ന് പറഞ്ഞപ്പോ തങ്കപ്പൻ കേറി അങ്ങ് തർക്കിച്ച്. തർക്കം മൂത്തപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു, തങ്കപ്പൻ എഴുന്നേറ്റങ്ങ് പോയി.
1: ഡാനിയൽ സാർ തന്നെ ആരും നാട്ടിൽ തെച്ചം.
0: അത് തങ്കപ്പൻ സമ്മതിക്കണ്ടായോ? തങ്കപ്പൻ പറയുന്നത് ഡെല്ലിക്കുട്ടി സാറാണെന്നാ.
1: തങ്കപ്പൻ എവിടെയെങ്കിലും പോയി എന്തേലും കേട്ടിട്ട് വന്ന് അതാ ശരിയെന്ന് പറയും. ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്ന് അവിടുത്തെ കർമ്മം കണ്ടിട്ട് ഇവിടെ നടത്തുന്ന തെറ്റാന്ന് പറയും.
0: ഏതാണ്ട് ഞരമ്പളയി കിടക്കുന്നതായിരിക്കും.
1: നാട്ടുകാർക്ക് അങ്ങനെ ഇപ്പൊ ഒരു സംശയമുണ്ട്. അതിനുശേഷം തങ്കപ്പൻ എന്തോ കാര്യം പറഞ്ഞാലും കേട്ടതായിട്ട് ആരും ഭാവിക്കത്തില്ല.
0: അതെ, എതിർത്ത് പറയുമ്പോഴല്ലയോ തങ്കപ്പന് വീര്യം കൂടുന്നത്.
1: എവിടെടാ ഉവ്വേ, ഇങ്ങനെ ഒരുത്തിനെ കാണാനില്ലല്ലോ.
0: മുരളി ഇപ്പൊ പഴയ മുരളി അല്ലേ ഏട്ടാ, ഇപ്പൊ സാംസ്കാരിക പ്രവർത്തകനല്ലയോ.
2: ശരിയാ മാവി, 2 മാസമായിട്ട് ഊണും ഇല്ല ഉറക്കവും ഇല്ലാതെ അങ്ങ് പ്രവർത്തിക്കുമായിരുന്നു.
1: ആ അതിരിക്കട്ടെ, പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നോ?
2: നടന്നോ എന്ന് ചോദിച്ചാ നടന്ന്, പക്ഷെ ചില അബദ്ധങ്ങളൊക്കെ പറ്റി.
0: സമ്മേളനത്തിന് വരാമെന്ന് പറഞ്ഞ മന്ത്രി എത്തിയില്ലയോ?
2: ക്ഷണിച്ചവരൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തി. 10 ലക്ഷം രൂപയുടെ സൗജന്യ ധനസഹായ വിതരണവും നടന്നു.
1: പിന്നെ എന്തോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ്.
0: മൈക്ക് കൊള്ളത്തില്ലായിരുന്നോ?
2: ഏയ്, മൈക്കിനൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിന് അതൊരു പാളിച്ച പറ്റി.
1: ഓ, ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്ന് കാണും.
2: അമ്മാവ പാചകം ആരെ ഏൽപ്പിക്കണമെന്ന് കമ്മിറ്റി ചർച്ച വന്നപ്പോ ടെൻഡർ കൊടുത്താൽ മതി എന്നൊരു അഭിപ്രായം വന്നു.
1: ആ അതാ നല്ലത്. നാട്ടിലെ ഏതെങ്കിലും ഒരു പാചകക്കാരനെ ഏൽപ്പിച്ചാലേ ബാക്കിയുള്ളവരുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും.
2: അതെ, അങ്ങനെ ടെൻഡർ കൊടുത്തു. ടെൻഡർ പൊട്ടിച്ചപ്പോ കിട്ടിയതേ മണിരഥൻ എന്നൊരു പാചകക്കാരന്.
1: മണിരഥനോ? ആരാത്? ഇവിടുത്തെ
2: ആരാന്നാർക്കും പിടികിട്ടിയില്ല. ടെൻഡറ് അയാൾക്കായപ്പോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്ത്. അവസാനം പാചകം കുളമായപ്പോഴാ അയാളെ പറ്റി തിരക്കിയത്.
1: ആരായിരുന്നു വിളി?
2: നമ്മുടെ പ്രശസ്തനായ പാചകക്കാരനെ വേലിപ്പുള്ള ചേട്ടന്റെ കൂടെ 3 ദിവസം സഹായിയായിട്ട് പോയവനാ ഈ മണിരഥൻ.
0: അയ്യോ, പാചകം കുളമാക്കിയോ?
2: ചില കറികളൊക്കെ കുളമായി, പല കറികളും മുഴുത്തില്ല. ചില കറികളൊക്കെ ആൾക്കാരൊന്ന് തൊട്ടതിന് ശേഷം പിന്നെ കഴിച്ചത് പോലുമില്ല.
0: നാട്ടുകാർ നല്ലവരായതുകൊണ്ട് അവൻ അടി കൊടുത്തില്ല. വേറെ വല്ല സ്ഥലത്ത് വാരുന്നേ അവനെ ഞുറു ഞുറാന്ന് ഞുറുക്കി വാർപ്പിലൊട്ട് അടുപ്പി വെച്ചേനെ.
2: അവനെ സഹായിക്കാൻ കുറെ ന്യൂജൻ പിള്ളേര് വന്ന്, അവരാണെങ്കിൽ അതിൽ 10. മണിരഥൻ ഒരു തോത്തൊക്കെ തോളയിട്ട് നിക്കുന്ന കണ്ടാലേ വൻ പാചകക്കാരനാണെന്നേ പറയത്തുള്ളൂ.
1: കാശ് മുഴുവനും കൊടുത്തോ?
2: പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാശ് കൊടുത്തിട്ട് മണിരഥൻ പോകാതെ അങ്ങനെ അങ്ങ് നിന്ന്
0: അധികം വന്നത് പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കും.
2: അയ്യ, അതിനൊന്നും അല്ല, പാചകം കഴിഞ്ഞാ പറഞ്ഞ തുക കൂടാതെ പാചകക്കാരൻ എന്തെങ്കിലും കൂടെ ഒന്ന് കൊടുക്കുന്ന പതിവുണ്ട് പോലും.
1: കരണക്കുറ്റി നോക്കി രണ്ടങ്ങ് കൊടുക്കാനോ? മോശക്കാരനല്ല അവൻ.
0: പാചകം ഒരു കലയാ, ദൈവാധീനവും കൈപ്പുണ്യവും വേണം. 3 ദിവസം സഹായിക്കാൻ പോയവനെ 1000 പേർക്ക് സദ്യ കൊടുക്കാൻ ടെൻഡർ കൊടുത്തല്ലോ. അഹങ്കാരം ആക്രാന്തം ഒന്നിച്ചു ചേർന്നാൽ പതാളമെത്തും, സംശയം വേണ്ട.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: You in the radio 91.2.

റിസപ്ഷനിസ്റ്റിനെ അല്ലാന്ന്.

ടോക്കി. നമ്മൾ രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ടെക്നോളജി നമ്മുടെ കൂടെയുണ്ട്. ഫോൺ, ഇന്റർനെറ്റ്, ആപ്പുകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിലെ പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാനും കൗതുകമുള്ള കാര്യങ്ങൾ അറിയാനും ചില ഉപകാരപ്രദമായ ടിപ്പുകളും പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെയുള്ള ആർജൻ ഇതിനാണ്. അപ്പോൾ നമുക്ക് ഒരു ടെക് വിശേഷത്തിലേക്ക് പോകാൻ മുമ്പ് രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം.

ടോക്കി. നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കിയിലേക്ക്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കണമെങ്കിൽ ഇനി മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തേത്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ പോളിസി വയലേഷൻ സാധ്യതയുള്ള കണ്ടന്റ് ഒന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ അയക്കുന്ന കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിന്റെ റൂൾസ് വയലേഷൻ ചെയ്താൽ അക്കൗണ്ടിനെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ വരെ വരാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഓപ്ഷൻ കൃത്യമായി ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സ് തുറക്കുക, അവിടെ അക്കൗണ്ട് സെന്ററിലേക്ക് പോകുക, തുടർന്ന് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി പോലുള്ള സെക്യൂരിറ്റി ഓപ്ഷനിൽ പരിശോധിക്കുക. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് സെൽഫി വീഡിയോ വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ കാണിക്കുന്ന ഒഫീഷ്യൽ വെരിഫിക്കേഷൻ പ്രോസസ് മാത്രം ഫോളോ ചെയ്യുക. വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇമെയിലേക്ക് സെക്യൂരിറ്റി കൊടുക്കുകയും ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെടുന്ന വെരിഫിക്കേഷൻ സ്റ്റെപ്പ് പൂർത്തിയാക്കി പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളൂ, വെരിഫിക്കേഷൻ കോഡ് ആരോടും ഷെയർ ചെയ്യരുത്. ഇൻസ്റ്റാഗ്രാം എന്ന പേരിൽ വരുന്ന സംശയകരമായ ലിങ്കിലും ലോഗിൻ ഡീറ്റെയിൽസിലും കയറരുത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ കണ്ടന്റ് ശ്രദ്ധിക്കുക, സെക്യൂരിറ്റി സെറ്റിംഗ്സ് പരിശോധിക്കുക, വെരിഫിക്കേഷൻ വന്നാൽ ഒഫീഷ്യൽ പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള മറ്റ് ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ടോക്കി ടോക്കി.
1: നമ്മളങ്ങനെ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയുടെ ഒപ്പം കൂടെയുള്ള തർജ്ജൻ എതിരാണ്. നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ അധികം ഉപയോഗിച്ച് കേടാകുമോ എന്ന പേടിയുണ്ടോ? എങ്കിൽ ഈ ചെറിയ സെറ്റിംഗ്സ് ഒന്ന് ചെയ്ത് വെച്ചോളൂ. നമ്മൾ സാധാരണ സ്ക്രീൻ ഓൺ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും. സ്ക്രീൻ ഓഫ് ചെയ്യാനും അതേ ബട്ടൺ തന്നെ. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഫോണിലെ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ് എന്ന സെറ്റിംഗ്സിലേക്ക് പോകുക. അവിടെ കാണുന്ന ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ എന്നും ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ എന്നും രണ്ട് ഓപ്ഷനുകൾ കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. ഇനി സ്ക്രീൻ ഓൺ ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് തവണ ടാപ്പ് ചെയ്താൽ മതി. ഓഫ് ചെയ്യാനും രണ്ട് തവണ ടാപ്പ് ചെയ്താൽ മതി. അതായത് പവർ ബട്ടൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
3: അങ്ങനെ നമ്മൾ ടെക്കി ടോക്കിൽ മറ്റൊരു വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് SOS. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ SOS സൗകര്യം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം തേടാം. SOS ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ വിവരങ്ങളും ലൊക്കേഷനും അടിസ്ഥാനമാക്കി അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ SOSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമർജൻസി കോൺടാക്ട് നമ്പറിലേക്കും വിവരങ്ങൾ എത്തിക്കാനാകും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ, ഈ സൗകര്യം വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം, പോൾ ആപ്പം തുറക്കുക, SOS സെറ്റിംഗ്സിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഒരു ചെറിയ സെറ്റിംഗ്സ് ആണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വലിയൊരു സഹായമാകാം. അപ്പോൾ മറന്നു പോകരുത്, പോൾ ആപ്പ് എടുക്കുക, SOS സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

Talkie. അങ്ങനെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെ ഉള്ള താരജന്റെ എതിരാണ്. നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു, ഒരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചു, അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടിനിടെ എന്തെങ്കിലും സംശയാസ്പദമായ സംഭവം ഉണ്ടായി, ഇത് സ്കാം ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ ഓർത്തു വെക്കേണ്ട ഒരു നമ്പറുണ്ട്, 1930. ഇത് ഇന്ത്യയുടെ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പോലുള്ള സൈബർ ഫ്രോഡിംഗ് സംഭവിച്ചാൽ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്കാം എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം വിളിക്കണമെന്നില്ല. സംഭവം സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സഹായം തേടാനും റിപ്പോർട്ട് ചെയ്യാനും 1930 ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകാതെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഔദ്യോഗിക സംവിധാനത്തിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണം തടയാനുള്ള നടപടിക്ക് സഹായമായേക്കാം. അപ്പോൾ 1930 ഈ നമ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Doom, shak, doom, doom, doom.

0: മാത്രമേ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.
1: അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ള തർജൻ നിധിരാണ്. ഇന്ന് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറെ അറിവുകൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈൽ ഫോൺ നമ്മൾ അറിയുന്നതിലും ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അത് കണ്ടെത്താനും മനസ്സിലാക്കാനും സുരക്ഷിതമായി ഉപയോഗിക്കാനും ഇനി ടെക്കി ടോക്കി എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യും, നമുക്ക് അറിയുന്ന ഒരു ചെറിയ കാര്യം മറ്റൊരാൾക്ക് വലിയ സഹായമായേക്കാം. പുതിയ ടെക്നോളജിയും പുതിയ അറിവുകളുമായി മറ്റൊരു ടെക്കി ടോക്കിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: ഇന്ന് റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: വൈബ് നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ സെൻട്രൽ ഓൺലി ഓൺ എൻഡ് റേഡിയോ 91.1.
1: രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
2: ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट्स से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती हैं.
1: केंद्र निगुदी एक्साइज कस्टम्स വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. 1 മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടു കൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: September 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
1: സ്വച്ഛദാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
1: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള 10 ഒക്ടോബർ കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം 1 ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള 1 ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം 1 നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി സമയം 6:40.
7: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിലാക്കി

വീണ് പോകുന്നത് തെറ്റൊന്നുമില്ല, എന്നാലേ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം കടപുഴക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇന്ന് പറയണമെന്നാണ് ഓർത്തു വന്നത്. കാലം കടപുഴകിയ മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴേ ഇന്നത്തെ ദിവസം അതിന് വലിയ പ്രത്യേകതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ടവർ കേരളത്തിൽ ജയിലിലാണ്. ഒന്നേ ഒരു മാധ്യമ ഉടമയാണ്, മറ്റൊന്ന് പോലീസിൽ ഉന്നത തസ്തിയിൽ വിരമിച്ച മറ്റൊരാൾ. ഇരുവർക്കും സമ്പത്ത് അവരുടെ പ്രായത്തിനും നിലനിൽപ്പിനു വേണ്ടിയും പട്ടിണി മാറ്റാൻ വേണ്ടിയും സ്വന്തമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും യഥേഷ്ടം അനുഭവിച്ചവരാണ് അവർ. പക്ഷേ അവരധികാര സ്ഥാനങ്ങളിൽ കത്തി ജ്വലിച്ച പ്രൊഫൈൽ ചൊരിഞ്ഞു നിന്നവർ ഇന്ന് കവിതയിൽ സൂചിപ്പിക്കുന്നത് പോലെ വീണ് പൊട്ടിത്തേർന്ന് ജയിലറയ്ക്കുള്ളിലാണ്. അതിന് മനോഹരമായ ഒരു ഗ്രീക്ക് തത്വ ചിന്തയുണ്ട്. ആ ഗ്രീക്ക് തത്വ ചിന്തയിൽ ഈ കത്തിപ്പടലിനെയും കത്തിത്തീരലിനെയും ഒടുവിൽ പൊലിഞ്ഞു പോകുന്നതിനെയും ഒക്കെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഗ്രീക്ക് ചിന്തയിൽ മാത്രമല്ല, ഏത് മതങ്ങളുടെയും ആധികാരിക ഗ്രന്ഥങ്ങളിൽ ധർമ്മവും സത്യവും നീതിയും അതിൻ്റെ മൂല്യവും അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും താൽക്കാലിക വിജയത്തിനപ്പുറമുള്ള നാശവും നഷ്ടവും അതെടുത്ത് പറയാറുണ്ട്. കാലം അങ്ങനെ മനുഷ്യരെ ചില കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട് കാണാനും ചിന്തകൾ കൊണ്ട് അടയാളപ്പെടുത്താനുമായാലേ ആ കാഴ്ച കൊണ്ട് ഒരു ഫലമുള്ളൂ. കാലത്തിൻ്റെ കടപുഴുക്കിയ കാഴ്ചപ്പാടുകൾ, അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.

ഇന്നത്തെ കാലത്തിന്റെ അടയാളപ്പെട്ട മനുഷ്യരായി അധികാരസ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരും അതുപോലെ തന്നെ സമ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും ഒക്കെ നടുവിൽ ജീവിക്കുന്നവരുമൊക്കെ ഒരു കാലത്തെ കടുത്ത പരിശ്രമങ്ങളോടെയും പരീക്ഷണങ്ങളെ നേരിട്ട് കടന്നു വന്നവരാണ്. കാലം അവർക്കൊക്കെയും അവരുടെ അധ്വാനത്തോടൊപ്പം ഭാഗ്യമെന്നും വിധിയെന്നും നമ്മൾ വിശ്വസിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടി നൽകിയപ്പോൾ അവരൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കാലത്ത് ചായ വിൽപ്പന നടത്തിയിരുന്ന ആളായിരുന്നുവെന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം തന്നെ പറയാറുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിമാരും ഇന്ന് അധികാരത്തിലിരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് കഷ്ടപ്പാടിന്റെ കഥകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. പലതും തികയാത്ത അവസ്ഥ രണ്ടറ്റും കൂട്ടാൻ വേണ്ടി പാടുപെട്ടവർ, വീട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായവര്, ഭക്ഷണം പോലും ചിലപ്പോൾ തികയാതെ വന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവർ, ഇതൊക്കെ കാലം ഒരാളിനെ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച് കരുത്താക്കി ആ കരുത്തിന്റെ പിൻബലത്തിൽ കാലം നൽകുന്ന കസേരയിൽ കടന്നിരിക്കാൻ അവസരം നൽകുന്നവരാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയും വിധിയും ഭാഗ്യമെന്നും വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ ചേർന്നതാണ്. ഇല്ലെങ്കിൽ അഹങ്കരിച്ചു പോവും. അഹങ്കരിച്ചാൽ അതിന്റെ തിരിച്ചടി നേരിട്ടങ്ങ് വന്നേക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉന്നത സ്ഥാനിയും സമ്പന്നരുമായ ആളുകൾ ജയിൽ തറയിൽ പായ വിരിച്ച് കിടക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും അതും കാലത്തിന്റെ ഒരു കണക്ക് തീർക്കലാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കല്ലിന് മുണ്ടൊരുക്കാതെ പറയാൻ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളിൽ നിന്നും പണ്ട് പഠിച്ച പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു കല്ല്, അത് സഞ്ചരിക്കുന്ന നാടുകളിലെയും ചരിത്രങ്ങളുടെയും അവസ്ഥകളിലൂടെയൊക്കെ കഥ പറയുകയാണ്. അങ്ങനെയാണ് ആ കല്ല് രൂപപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മൂർച്ചയും മിനുസവും മൃദുഭാവവും കഠിനഭാവവും ഒക്കെ നമുക്ക് കൈവരുന്നത്. അതൊന്നും അനുഭവങ്ങളുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഗ്രീക്കിൽ ഒരു പഴമൊഴിയുണ്ട്, ഒരു തത്വചിന്തയുണ്ട്, ഹുബ്രീസ് എന്നാണ് പറയുന്നത്. ഹുബ്രീസ് എന്നാൽ അധികാരമോ സമ്പത്തോ ഒക്കെ വരുമ്പോൾ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അതിന്റെ വിവിധ ഘട്ടങ്ങളും ഗ്രീക്ക് ദർശനത്തിൽ പറയുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ഘട്ടമാണ് നെമസിസ് എന്ന് പറയുന്ന മറ്റൊരു ഘട്ടം. അവിടെ വരുമ്പോഴേ ഇതെല്ലാം കൂടി ഇയാൾ ഏറ്റ് സ്വയം തകർന്നു പോകുന്ന അവസ്ഥയെത്തും. ഇതൊക്കെ കാലം നമ്മളോട് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. കാലത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചാലും ഏത് സിനിമ കണ്ടാലും നമ്മൾ എവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്ന പ്രതലങ്ങളിലും കാണുന്ന കാഴ്ചയിലും വായിക്കുന്ന പുസ്തകത്തിലും എല്ലാം ഒരു കാലമുണ്ടാകും. പറയാറില്ലേ, ആ കാലം, അന്നത്തെ കാലം, പ്രാചീന കാലം, പഴയ കാലം, ഇതെല്ലാം ഈ പറയുന്ന അനുഭവങ്ങളുടെ കാലച്ചാർത്തണിയിക്കുന്ന വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. കാലത്തെ കൂടി ചേർത്ത് വായിക്കാതെ ഒന്നും പൂർണ്ണമാകില്ല. കാലത്തിൽ നിന്നും വേർപെട്ടയൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലതാനും. എല്ലാം കാലത്തോട് ചേർത്ത് വെച്ചതാണ്. കാലം നൽകിയതാണ്. കാലം തിരിച്ചെടുക്കുന്നതാണ്. കാലം കണക്ക് പറയുന്നതാണ്. കാലം കണക്ക് പറയിക്കുന്നതാണ്.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ ആശയ ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

കാലം കടപുഴക്കിയ മനുഷ്യരിൽ കണ്ണീരിൽ കുതിർന്നു പോയ ചിത്രങ്ങളുണ്ട്. അത് പറയാതെ എങ്ങനെ പൂർത്തിയാകും? ഇന്നിരിക്കുന്ന കാലത്തിൽ ഇരുന്നുകൊണ്ട് 10 വർഷമൊന്ന് തിരിച്ചു വെച്ച് നോക്കി, എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നമ്മളെ പ്രസവിച്ചവർ, നമ്മളെ വളർത്തിയവർ, നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, അതെല്ലാം കാലത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ കവർന്നെടുക്കപ്പെട്ടതാണ്. കാലാവശേഷനാവുക എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. കാലം മാത്രം അവശേഷിക്കുക എന്നതാണ് കാലാവശേഷനാവുക എന്ന് പറഞ്ഞാൽ. കഥാവശേഷനാവുക എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കഥയായി മാറുന്ന മനുഷ്യജീവിതം. അതെ, ആ ഓർമ്മകളിൽ കണ്ണീരണിയാതെ എങ്ങനെ കാലത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും? നമ്മളെ ശാസിച്ചവർ, നമ്മളെ കാത്തിരുന്നവർ, നമ്മളെ വഴക്കുണ്ടാക്കിയവർ, നമ്മൾ പരിഭവം പറഞ്ഞവർ, നമുക്ക് മതിയാകാത്തവർ, നമ്മൾ മടുത്തു പോയവർ, ആരുമില്ല ചുറ്റിനും. ഇനി കുറേ കഴിയുമ്പോൾ നമ്മളും ഉണ്ടാവില്ല. അപ്പോഴും കാലം മുന്നോട്ട് സഞ്ചരിക്കും. കാലമേ സാക്ഷി, കാലമേ സത്യം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

0: ശുഭദിന ചിന്തകൾ.
1: ഒരാശുപത്രിയിലെ വാർഡിൽ രണ്ട് രോഗികൾ കിടക്കുകയായിരുന്നു. ഒരു രോഗി ജനാലയ്ക്കടുത്തും മറ്റൊരു രോഗി അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുമാണ്. ജനാലയ്ക്കരികിൽ കിടക്കുന്ന രോഗിയാണ് ഏറ്റവും മാരകമായ രോഗം ബാധിച്ച് കിടക്കുന്ന ആൾ. തൊട്ടടുത്ത് കിടക്കുന്ന ആളിന് അത്ര വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ജനാലയ്ക്കരികിൽ കിടക്കുന്ന ആൾ എഴുന്നേറ്റ് ജനാലയിൽ പിടിച്ചു നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് മനോഹരമായ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ വിവരിക്കും. മനോഹരമായ താഴ്വര, ഒഴുകിപ്പോകുന്ന മനോഹരമായ നദി, പച്ചപ്പുകൾ, പൂമ്പാറ്റകൾ, പക്ഷിപ്പറവകളുടെ പറക്കലുകൾ, ഇങ്ങനെയെല്ലാം വളരെ മനോഹരമായി അദ്ദേഹം വർണ്ണിക്കുമായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അടുത്ത കട്ടിലിൽ കിടക്കുന്ന ആൾ സന്തോഷത്തോടെ ശ്രദ്ധിച്ചു കിടക്കും. ഒരു സുപ്രഭാതത്തിൽ ജനാലയ്ക്കരികിൽ കിടന്ന ആൾ മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനോഹരമായ ആ കാഴ്ചകൾ പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ സന്തോഷം ആ കേൾക്കുന്ന സഹരോഗിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേഴ്സ് വന്നപ്പോൾ ആ മരിച്ച ആളിൻ്റെ കിടക്കയിലേക്ക് തന്നെ മാറ്റിക്കിടത്തുവാൻ ആവശ്യപ്പെട്ടു. പരിചരിക്കാൻ വന്ന സിസ്റ്റർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ആ മരിച്ച ആളിൻ്റെ കട്ടിലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾക്കൂടെ സന്തോഷകരമായി കിടന്നുകൂടി? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതുകൊണ്ടല്ല സിസ്റ്റർ, എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ജനാലയ്ക്കരികിൽ നിന്ന് മനോഹരമായി

0: രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. അതോടൊപ്പം തന്നെ ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് മണിക്കൂറുകൾ എണ്ണിക്കഴിഞ്ഞ ആളുമാണ്. അദ്ദേഹത്തിന് ഈ ഭിത്തി പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ജനാലയ്ക്കപ്പുറത്ത് കാണുന്ന കാഴ്ചകൾ താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഇത് കേട്ട് അദ്ദേഹം ഞെട്ടി. അപ്പോൾ പിന്നെ എന്താണ് ആ സുഹൃത്ത് പറഞ്ഞത്? അതൊരു കഥയാണ്, അല്ലെങ്കിൽ അതൊരു ചിന്തയാണ്. ജീവിതത്തിൽ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല നാം കാണുന്നത്. നമ്മുടെ ഹൃദയം സമ്പന്നമാണെങ്കിൽ, ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ നിന്ന് നല്ല സന്തോഷകരമായ വാക്കുകളും ചിന്തകളും കാഴ്ചകളും മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെങ്കിൽ അത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മനോഹാരിതയേക്കാൾ, കഴിവിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ്യമാണ് അവിടെ ചിലതൊക്കെ സാധ്യമാക്കുന്നത്. സ്വന്തം ജീവിതം ദിവസങ്ങൾക്കകം നഷ്ടപ്പെടുമെന്നറിയുമ്പോഴും തൻ്റെ കണ്ണുകൾ പൂർണ്ണമായും അന്ധത ബാധിച്ചതാണെന്നറിയുമ്പോഴും ആ പരിമിതികളിൽ ദുഃഖിച്ച് തളരാതെ അവസാന നിമിഷം വരെ അടുത്തുള്ളവന് വാക്കുകളിലൂടെയെങ്കിലും സന്തോഷം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ ആ രോഗി നമുക്കാകെ ഒരു ഗുണപാഠമാണ്. ചെറിയ ചെറിയ പരിമിതികളിൽ, തിരിച്ചടികളിൽ തളർന്നു പോവുകയും സ്വാഭാവികമായി ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരികയും എന്തിനെല്ലാമോ ഏതിനെല്ലാമോ വേണ്ടി മറ്റുള്ളവരോട് പകയും വിദ്വേഷവും ഒക്കെ തോന്നുമ്പോൾ ഈ കഥ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജീവിതം ശുഭകരമാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.
1: കാലാപാനി പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

0: ആത്മസഖി നീ ചിരിച്ചാൽ ആയിരം വസന്തം.
1: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.